0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുന്നു. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി. സൂറത്തു ദഹർ മുതൽ
1: പീസ് റേഡിയോ. പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. സൂറ അശ്വറയിലെ 69 മുതൽ 104 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി റാദ് അൽ ഖുർദി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ഓഗസ്റ്റ് 4 ചൊവ്വ ഹിജ്റ വർഷം 1448 സഫർ 20. ഖുർആൻ കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു, ജീവിതം പ്രത്യാശ നിറയുന്നു. ആ അനുഭവം പങ്കിടാൻ എത്തിയ എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് ദാരിയാത്തിലെ വചനമാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവെ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: പീസ് ഖുർആൻ റേഡിയോ. ഇനി നാം കേൾക്കുന്നത് ഖുർആൻ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പുണ്യം നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. പാരായണം വെറും വായനയാവരുത്, പഠനവും നിയമാനുസൃതവുമായിരിക്കണം. ഖുർആൻ പാരായണത്തിലെ നിയമങ്ങൾ ഏത് രൂപത്തിലാകണമെന്ന പഠനമാണ് പാരായണ പഠനം പരിപാടിയിൽ നാം മനസ്സിലാക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ മുർസലാത്ത് 1 മുതൽ 26 വരെ വചനങ്ങൾ. സംസാരിക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: الحمد لله نحمده ونستعينه والصلاة والسلام على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين ما بعد അപ്പ നമ്മള് അമ്മ ജുസ് കഴിഞ്ഞു, അതായത് 30-ാമത്തെ ജുസ് നമ്മള് മുഴുവനാക്കി. ഇനി അടുത്ത ജുസിലെ അവസാനത്തെ സൂറത്തുൽ മുർസലാത്ത് ആണ് നമുക്ക് ഓതാനുള്ളത്. അത് നോക്കാം. അതിലെ നിയമങ്ങള് വൽമുർസലാത്തി ഉർഫൻ ഫുൽആസിഫാത്തി ഉസ്ഫൻ വന്നാശിറാത്തി അന്നാശിറാത്തി നൂനിശദ്ദുള്ളത് നല്ല മണിക്കണം. ഫൽഫാരിഖാത്തി ഫർഖൻ ഫൽമുൽഖിയാത്തി ദിക്റൻ ഉദ്റൻ ഉദ്റൻ ഔ തൻവീനു ശേഷം ഹംസ ഇളഹാർ ഇന്നമ ഇന്ന നൂനിശ നൂനിശദ്ദുള്ളത് മണിക്കണം. തുഅദുന ലവഖഫൈദൻ നുജൂമു തുമിസത് വൈദസ്സമാഉ ഫുരിജത് സമാഉ മദ് മുത്തസില് وإذا الجبال نصفت وإذا الرسل أقتت لأي يوم أجلت يوم أجلت تنوين شاشم حمزة ليوم الفصل وما أدراك ما يوم الفصل ما أدراك مد منفصل ويل يوم تنوين شاشم ياء إدغام بغنة يومئذ لل يومئذ تنوين شاشم لام إدغام بلا غنة ألم نهلك الأولين ثم نتبعهم الآخرين كذلك نفعل بالمجرمين ويلنيا ويلنيا تنوين شاشم يا ادغام بغنا يوم اذ لل تنوين شاش لام ادغام بلا غنا الم نخلقكم قاف كاف لك ادغام جيتت شدോട് കൂടി ഓതണം. മിപ്പിന മിം നഖലുക്കും മി രണ്ട് മിം ഒന്നിച്ച് വന്നു, അപ്പോൾ തൻവീന് നല്ല ഉന്നത്തോട് കൂടി ഓതുക. പിന്നെ മിമ്മ അതുകൊണ്ട് തന്നെ തൻവീന് ശേഷം നൂൻ സാക്കിന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന പിന്നെ മാ മദ് മുത്തസിൽ മാ ഇമ്മ തൻവീന് ശേഷം മീമ് നന്നായിട്ട് മണിക്ക് ഉന്നത്താണ് ഇദ്ഗാം ബിഗുന്ന. ഫജഅൽനാഹു ഫീ ഖറാറിൻ മക്കീൻ ഖറാറിമ്മ തൻവീന് ശേഷം മീമ് മണിക്ക ഇലാ ഖദരിമ്മ തൻവീന് ശേഷം മീമ് നന്നായിട്ട് മണിക്ക ഫഖദർന ഫനിഅമൽ ഖാദിറുൻ വൈലിൻ യൗമൈദിൽ ലിൽമുകദ്ദിബീൻ അലം നജാലിൽ അർല കിഫാത്ത അഹ്യാ അൻ തൻവീൻ മുത്തസിലാണ് മദ് മുത്തസിൽ അഹ്യാ യം വ അൻ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന വജഅൽന ഫീഹ റവാസിയ ശാമിഖാത്തിൻ തിൻ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന വസ്ഖൈനാക്കും മാ അൻ വസ്ഖൈനാക്കും മ രണ്ട് മീം ഒന്നിച്ചു വന്നു നന്നായിട്ട് മണിക്കാം. പിന്നെ മാ മദ് മുത്തസിൽ അംഫു തൻവീന് ശേഷം ഫ ഇഖ്ഫാ അത്രയും മതി. أعوذ بالله من الشيطان الرجيم
2: أعوذ بالله من الشيطان الرجيم
1: بسم الله الرحمن

0: وآخر دعوانا الحمد لله رب العالمين.
1: പേസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുർസലാത്ത് 1 മുതൽ 26 വരെ വചനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.

പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. സൂറ ആല് ഇമ്രാനിലെ 71 മുതൽ 75 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തു ത്വഹ 7 മുതൽ 17 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി തൗഫീഖ് അസ്സയ്യർ.
1: أعوذ بالله من الشيطان الرجيم.

0: മലയാളത്തിൽ കക്ഷിഭേദമന്യേ സാർവാംഗീകൃതമായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി. അധ്യായം ശൂറ, വചനം 1 മുതൽ 8 വരെ.
1: അധ്യായം 94, സൂറത്തുൽ ഇൻഷിറാഹ്, വിശാലമാക്കൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: അലം നശ്രഹ്, നാം വികസിപ്പിച്ചു തന്നില്ലേ, വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സ്വദറക്ക, നിന്റെ നെഞ്ച്, ഹൃദയം.
2: അലം നശ്രഹ് ലക സ്വദറക്.
1: നബിയെ, നിന്റെ നെഞ്ച് അഥവാ ഹൃദയം നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ.
3: വചനം 2.
1: വവദഅന, നാം ഇറക്കി താഴ്ത്തി വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്റക്, നിന്റെ ഭാരം, വിഷമം.
2: വവദഅന അൻക വിസ്റക,
1: നിന്റെ ഭാരം നിന്നിൽ നിന്ന് നാം ഇറക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു.
3: വചനം 3.
1: അല്ലദി അൻഖദ, ഒടിച്ചുകളഞ്ഞതായ, ഞെരുക്കിയതായ. ലഹ്റക്, നിന്റെ മുതുക്, പുറത്തെ. അതെ, നിന്റെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞതായ ആ ഭാരം.
3: വചനം 4.
1: വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ലക്ക, നിനക്ക്. ദിക്റക്, നിന്റെ കീർത്തി, സ്മരണ.
2: വറഫഅന ലക ദിക്റക,
1: നിന്റെ കീർത്തി നിനക്കു നാം ഉയർത്തി തരുകയും ചെയ്തിരിക്കുന്നു.
4: കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്ത ചില മഹത്തായ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് മനസ്സമാധാനവും ശുഭപ്രതീക്ഷയും ഉണ്ടാക്കുന്നവയാണ് ഈ വചനങ്ങളും. അള്ളാഹു മനുഷ്യന് നൽകുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമത്രേ ഹൃദയവിശാലത. ധൈര്യം, ക്ഷമ, സഹനം, വിനയം, ദയ, ദൃഢമനസ്കത, സത്യാന്വേഷണം മുതലായ ഉത്കൃഷ്ട ഗുണങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. വിജ്ഞാനം, ദൃഢവിശ്വാസം, അള്ളാഹുവിനെയും പരലോകത്തെയും കുറിച്ചുള്ള ബോധം ആദ്യായവ അതിനെ പരിപോഷിപ്പിക്കുന്നു. സീനാ താഴ്വരയിൽ വെച്ച് മൂസ അലൈഹിസ്സലാം നബിയെ അള്ളാഹു റസൂലായി നിയോഗിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബിസ്റഹിലി സ്വദിരി, റബ്ബേ എനിക്ക് എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരയണമേ എന്നായിരുന്നു. സൂറത്തു ത്വാഹ. ഇതിൽ നിന്നു തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാമല്ലോ. ഹൃദയവിശാലത ലഭിച്ചവരിൽ ഒന്നാമത്തെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തന്നെ. അവിടുത്തോടും അവിടുത്തെ അനുയായികളോടും ഖുറൈശികൾ അനുവർത്തിച്ചു വന്ന ശത്രുതയും ധിക്കാരവും പ്രസിദ്ധമാണ്. മക്കാ വിജയ ദിവസം അവർ തിരുമേനിയുടെ മുമ്പിൽ കയ്യും കെട്ടി തങ്ങളുടെ പേരിൽ എടുക്കുന്ന ഏതു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് തിരുമേനിയുടെ വിധിയും കാത്തു നിന്നപ്പോൾ തിരുമേനി അവരോട് പറഞ്ഞതെന്താണ്? എല്ലാവരും പോയിക്കൊള്ളുക, നിങ്ങൾക്ക് വിടുതൽ തന്നിരിക്കുന്നു. ഇദ്ഹബു അന്തുമുത്തുലഖാ എന്നായിരുന്നു. ഒരിക്കൽ കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു വൃക്ഷത്തിനടുത്ത് നിരായുധനായി വിശ്രമമെടുക്കുമ്പോൾ ആരുണ്ട് ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് വാളോങ്ങിക്കൊണ്ട് പെട്ടെന്ന് ആഗതനായ ശത്രുവോട് അള്ളാഹു എന്ന് തിരുമേനി സധീരം ഉത്തരം പറഞ്ഞു. ശത്രുവിൻ്റെ കൈ തളർന്നുപോയി, വാൾ നിരത്തു വീണു. അതേ വാൾ തിരുമേനി കയ്യിലെടുത്തു. പക്ഷേ വാൾ ശത്രുവിൻ്റെ നേരെ നീട്ടുകയല്ല അവിടുന്ന് ചെയ്തത്, മാപ്പു നൽകി പോയിക്കൊള്ളുവാൻ അനുവദിക്കുകയാണ്. സ്വന്തം നാട്ടിലും കുടുംബത്തിലും നിൽക്കപ്പൊറുതിയില്ലാതെ സഹായമർത്ഥിച്ചു ചെന്നപ്പോൾ അങ്ങാടി പിള്ളേരെ വിട്ട് കല്ലെറിഞ്ഞു, കാലിൽ നിന്നും രക്തമൊഴുക്കി ആട്ടിവിട്ട ത്വായിഫുകാരെക്കുറിച്ച് അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: അള്ളാഹുവേ, എൻ്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ, അവർക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹുമ്മ ഗഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രത്തിൽ ധാരാളക്കണക്കിൽ തെളിഞ്ഞു കാണാവുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം അവിടുത്തെ ഹൃദയവിശാലതയുടെ ഫലമത്രേ. പ്രബോധന മാർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രതിബന്ധങ്ങൾ, വേദഗ്രന്ഥങ്ങളെയും മതകാര്യങ്ങളെയും സംബന്ധിച്ച അപരിചിതത്വം എന്നിങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം ക്രമേണ അള്ളാഹു നീക്കിക്കൊടുത്തതിനെ പറ്റിയാണ് നിന്റെ മുതുകിനെ ഞെരുക്കുന്ന ഭാരം ഇറക്കി വെച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഭൂമുഖത്ത് ഇസ്ലാം അവശേഷിക്കുന്ന കാലത്തോളം അത് ലോകാവസാനം വരെ അവശേഷിക്കുകയും ചെയ്യും. ഇഹത്തിൽ അവിടുത്തെ പേരും കീർത്തിയും നിലനിൽക്കുമെന്ന് തീർച്ചയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തും നിവസിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് ദിനം പ്രതി അഞ്ചു നേരം ബാങ്കുവിളികളിലും നമസ്കാരങ്ങളിലും അവിടുത്തെ നാമം ഉച്ചരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഖുർആനും ഇസ്ലാമിക വിജ്ഞാനങ്ങളും ലോകത്ത് നിലവിലുള്ള കാലം അവിടുത്തെ പേരും പ്രശസ്തിയും ഒരിക്കലും മാഞ്ഞുപോകുന്നതുമല്ല. വേണ്ട, അവിടുത്തെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കാത്ത അമുസ്ലിങ്ങൾക്കിടയിൽ പോലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടുത്തെ ഗുണഗണങ്ങളെപ്പറ്റി സ്മരിക്കപ്പെട്ടു വരുന്നു. ഭൂലോകത്ത് മാത്രമല്ല, വാനലോകത്ത് മലക്കുകൾക്കിടയിലും തിരുമേനി കീർത്തിമാൻ തന്നെ. പരലോകത്തെ എല്ലാ പ്രവാചകന്മാരിലും ഉപരിയായി സ്ഥാനമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നതാണെന്നും ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പൊതുവിൽ അറിയപ്പെട്ടിട്ടുള്ളതാണ്. മേൽ പ്രസ്താവിച്ച അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ച ശേഷം അതിപ്രധാനവും സത്യവിശ്വാസികൾക്കാകമാനം മനസ്സമാധാനം നൽകുന്നതുമായ ഒരു തത്വ യാഥാർത്ഥ്യം അള്ളാഹു ഉണർത്തുന്നു.
3: വചനം 5.
1: ഫഇന്ന, അപ്പോൾ, എന്നാൽ, നിശ്ചയമായും, മഅൽ ഉസ്രി, ഞെരുക്കത്തോടുകൂടി ഉണ്ട്, പ്രയാസത്തിന്റെ ഒപ്പം ഉണ്ട്, യുസ്ര, ഒരു സൗകര്യം, എളുപ്പം. അപ്പോൾ അറിയുക, നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
3: വചനം 6.
1: നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട്, യുസ്ര, ഒരു
2: സൗകര്യം.
1: നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
4: നാം സദാ ഓർമ്മിച്ചിരിക്കേണ്ടതും ഓർമ്മിക്കുന്നവർക്ക് ജീവിതത്തിൽ നിത്യ മനസ്സമാധാനവും സൽപ്രതീക്ഷയും പ്രദാനം ചെയ്യുന്നതുമാണ് ഈ രണ്ട് ചെറുവചനങ്ങൾ. ഈ ജീവിതത്തിൽ ബാധിക്കുന്ന ഏതുതരം ഞെരുക്കമാകട്ടെ, അതിനെ തുടർന്ന് ഒരു ആശ്വാസവും സൗകര്യവും ഉണ്ടാകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഞെരുക്കത്തോടുകൂടി സൗകര്യമുണ്ടായിരിക്കുമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു മതിയാക്കാതെ രണ്ടു പ്രാവശ്യം പറയുകയും ഓരോ വാചകത്തിലും ഇന്ന അഥവാ നിശ്ചയമായും എന്ന അവ്യയം ചേർത്ത് ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ വാചക ഘടനയിൽ മറ്റൊരു രഹസ്യം കൂടി അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണാം. ഞെരുക്കത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അൽ ഉസുർ എന്ന് അൽ ചേർത്തു പറഞ്ഞു. സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യുസുറൻ എന്ന് അൽ ചേർക്കാതെയും പറഞ്ഞു. അറബി ഭാഷാ മുറപ്രകാരം അൽ എന്ന അവ്യയം ചേർക്കപ്പെട്ട പദം മഗരിഫ അഥവാ പ്രത്യേക നാമം ആയിരിക്കും. അൽ ചേർക്കപ്പെടാത്ത തൻവീൻ സഹിതമുള്ള പദം നക്കിറ അഥവാ സാമാന്യനാമവുമായിരിക്കും. ഇതനുസരിച്ച് ഒന്നാമത്തെ വാചകത്തിൽ പ്രസ്താവിച്ച അതേ ഞെരുക്കം അൽ ഉസുർ തന്നെയായിരിക്കും രണ്ടാമത്തെ വാചകത്തിലെ ഞെരുക്കവും. നേരെ മറിച്ച് സൗകര്യം യുസുർ ആകട്ടെ, രണ്ടു വാചകത്തിലേതും വെവ്വേറെ ആയിരിക്കുകയും വേണം. അപ്പോൾ ഈ രണ്ടു വാചകങ്ങളുടെ സാരം ഏതാണ്ട് ഇങ്ങനെയായിരിക്കും. ഒരു പ്രത്യേകമായ ഞെരുക്കം സംഭവിക്കുന്ന പക്ഷം അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗകര്യം, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്. ഈ രണ്ടു വചനങ്ങൾ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു ഞെരുക്കം രണ്ട് സൗകര്യത്തെ ജയിക്കുകയില്ല തന്നെ. അബൂഹാത്തിം സിജസ്താനി റഹിമഹുല്ല പാടിയതെത്ര വാസ്തവം. ഇദസ്തമലത് അലൽ യഅസിൽ ഖുലൂബു വലാഖാലിമാ ബിഹി സദറുർ റഹീബു വഔതഅതിൽ മകാരിഹു വത്മഅന്നത് വഅർസതു ഫീ അമാകിനിഹൽ ഖുതൂബു വലം തറാലി ഇൻകിഷാഫിൽ ദുരി വജ്ഹ വലാ അഗ്നാ ബിഹി ലതിഹിൽ അരീബു അതാക അലാ ഖനൂതിൻ മിൻക ഔസുൻ يَمُنُّ بِهِ اللَّطِيفُ الْمُسْتَجِيبُ وَكُلُّ الْحَادِثَاتِ إِذَا تَنَاهَتْ فَمَوْصُولٌ بِهِ الْفَرَجُ الْقَرِيبُ. സാരം: ഹൃദയങ്ങളിൽ നിരാശ വന്നു മൂടുകയും വിശാലപ്പെട്ട ഹൃദയം അതുമൂലം കുടുസായിത്തീരുകയും അനിഷ്ട സംഭവങ്ങൾ ഒന്നൊന്നായി ഒത്തുചേർന്ന് ചടഞ്ഞുകൂടുകയും തൽസ്ഥാനങ്ങളിൽ ആപത്തുകൾ നങ്കൂരമിട്ടുറപ്പിക്കുകയും ഉപദ്രവം നീങ്ങുവാനുള്ള ഒരു മാർഗവും നീ കാണാതിരിക്കുകയും ബുദ്ധിമാന്റെ കൗശലം കൊണ്ട് അതിന് പരിഹാരമുണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതാ നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കവേ നിനക്കൊരു സഹായം വന്നെത്തുന്നു. അഥവാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ആ സൗമ്യശീലൻ അല്ലാഹു അത് പ്രദാനം ചെയ്യുന്നു. എല്ലാ വിപത്തുകളും തന്നെ അവസാനമെത്തിക്കഴിഞ്ഞാൽ ആസന്നമായ ഒരു തുറവി അതോട് ചേർന്ന് കൊണ്ടുണ്ടായിരിക്കും. അല്ലാഹു പറയുന്നു.
3: വചനം 7.
1: ആകയാൽ നീ ഒഴിവായാൽ, നിനക്ക് ഒഴിവ് കിട്ടിയാൽ, ഫൻസബ്, നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക. ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിച്ചുകൊള്ളുക.
3: വചനം 8.
1: വ ഇല റബ്ബിക്ക്, നിന്റെ റബ്ബിങ്കലേക്ക്. ഫർ റബ്ബ്, നീ ആഗ്രഹിച്ചുകൊള്ളുക, ആഗ്രഹം പ്രകടിപ്പിച്ചുകൊള്ളുക.
2: വ ഇല റബ്ബിക്ക ഫർ റബ്ബ്,
1: നിന്റെ രക്ഷിതാവിങ്കലേക്കു തന്നെ നീ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക.
4: ഞെരുക്കങ്ങളെ തുടർന്ന് സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ഉണർത്തിയ ശേഷം പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അഭിമുഖീകരിച്ചുകൊണ്ടാണെങ്കിലും സത്യവിശ്വാസികൾക്ക് പൊതുവെ അല്ലാഹു മഹത്തായ ഒരു ഉപദേശം ഈ വചനങ്ങളിൽ നൽകിയിരിക്കുകയാണ്. ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കണം. ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അഥവാ അപേക്ഷ സമർപ്പിക്കുന്നത് അല്ലാഹുവിങ്കിലേക്കായിരിക്കണം എന്നത്രേ അത്. ഇന്നിന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായാൽ എന്നോ ഇന്നിന്ന വിഷയങ്ങളിൽ അധ്വാനം ചെയ്യണമെന്നോ പ്രത്യേകം വ്യക്തമാക്കാതിരുന്നത് വളരെ അർത്ഥവത്താകുന്നു. ഐഹിക കാര്യങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ പാരത്രിക കാര്യത്തിലും, ശത്രുവുമായുള്ള സമരത്തിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ ദേഹേച്ഛകളോടും പിശാചിനോടുമുള്ള സമരത്തിലും, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒഴിവാകുമ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും, വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നിന്ന് സ്വസ്ഥമാകുമ്പോൾ സമുദായത്തിൻ്റെ പൊതുകാര്യത്തിലും, നിർബന്ധ കർമ്മങ്ങൾ ചെയ്തു തീർന്നാൽ ഐച്ഛികമായ കർമ്മങ്ങളിലും, പകലത്തെ ജോലിത്തിരക്കുകൾ അവസാനിച്ചാൽ രാത്രി നമസ്കാരത്തിലും, നമസ്കാരം തീർന്നാൽ പ്രാർത്ഥനയിലും, ഇങ്ങനെ ഒരു വിഷയത്തിലുള്ള ശ്രദ്ധയിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ മറ്റൊരു നല്ല വിഷയത്തിൽ ശ്രദ്ധ പതിക്കേണ്ടതാണെന്നുള്ള മഹത്തായ ഒരു സാരോപദേശമത്രേ ഇത്. ഒരു കാര്യത്തിൽ ശ്രദ്ധ പതിഞ്ഞുകൊണ്ടിരിക്കെ മറ്റൊരു കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. ആ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ഒരു മനുഷ്യനും തന്നെ അവൻ്റെ ഉള്ളിൽ അള്ളാഹു രണ്ട് ഹൃദയങ്ങളെ ഏർപ്പെടുത്തിയിട്ടില്ല. 33:4. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വെച്ചും മലമൂത്ര വിസർജനത്തിന് മുട്ടുമ്പോഴും നമസ്കരിക്കരുതെന്ന് വിരോധിക്കുന്ന മുസ്ലിം രേഖപ്പെടുത്തിയ നബിവചനം ഈ തത്വത്തെ ആസ്പദമാക്കിയാവുന്നു. ഒഴിവു സമയം ഏതെങ്കിലും തരത്തിൽ സ്വന്തം നന്മക്ക് ഉപയോഗപ്പെടുത്താതിരിക്കുന്ന പക്ഷം അത് മനുഷ്യന് നേരിടുന്ന തീരാ നഷ്ടമായിരിക്കും. കാരണം ആ സമയം പിന്നൊരിക്കലും അവന് തിരിച്ചു കിട്ടുവാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുന്നു, നിഅമത്താനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസി അസ്സിഹത്തു വൽ ഫറാ, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അവയിൽ മിക്ക മനുഷ്യരും നഷ്ടം ബാധിക്കുന്നവരാണ്, ആരോഗ്യവും ഒഴിവു സമയവും. ബുഖാരി. ഏതൊരു കാര്യവും നിർവഹിക്കുവാൻ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായം അനിവാര്യമാണ്. അതിൻ്റെ പര്യവസാനം നന്നായിത്തീരുവാൻ അവൻ്റെ അംഗീകരണവും അനിവാര്യം തന്നെ. അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം അവനിൽ നിന്നു മാത്രം ലഭിക്കേണ്ടതുമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അവൻ്റെ മുമ്പിൽ ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. അവനോട് മാത്രമേ അത് പ്രകടിപ്പിച്ചിട്ട് ഫലവും ഉണ്ടാവുകയുള്ളൂ. പാരത്രികമെന്നോ ഐഹികമെന്നോ മതപരമെന്നോ ലൗകികമെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എല്ലാ നല്ല കാര്യത്തിനും അള്ളാഹുവിൻ്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതും സമർപ്പിക്കേണ്ടതുമാണ്. ചെരുപ്പിൻ്റെ വാർ മുറിയുമ്പോഴും ഭക്ഷണത്തിന് ഉപ്പ് ആവശ്യമായി വരുമ്പോഴും കൂടി അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഹദീസിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. തിർമദി. ഇത്രയും നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ സാധ്യമാകുന്നതല്ലെന്ന് അല്പം ആലോചിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. എന്നിരിക്കെ വൻ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? ഏതൊരു കാര്യത്തിനും പ്രാർത്ഥിച്ചു ചുമ്മാ ഇരുന്നാൽ പോരാ. ഓരോന്നിലും അവരവർക്കറിയുന്നതും കഴിയുന്നതുമായ ശ്രമങ്ങൾ ചെയ്യുകയും വേണ്ടതുണ്ട് എന്ന് പറയേണ്ടതില്ല. പക്ഷേ ആ ശ്രമം ഫലപ്പെടുത്തുന്നതും അള്ളാഹുവാണല്ലോ. എല്ലായ്പ്പോഴും ദുആ ചെയ്യുവാൻ പറ്റിയതും മേൽ ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ മനസ്സിലാക്കുവാൻ ഉതകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദുആ ചെയ്യാറുണ്ടായിരുന്നതായി ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ളതുമായ ഒരു ദുആ ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നായിരിക്കും. അള്ളാഹുമ്മ അസ്ലിഹിലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി വസ്ലിഹിലി ദുനിയായല്ലത്തി ഫീഹ മആശി വസ്ലിഹിലി ആഖിറത്തി അല്ലത്തി ഫീഹ മആദി വജ്അലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ വജ്അലിൽ മമാത റാഹതൻ ലി മിൻ കുല്ലി ശർ. സാരം. അള്ളാഹുവേ, എൻ്റെ കാര്യത്തിൻ്റെ രക്ഷയാകുന്ന എൻ്റെ മതനിഷ്ഠ നീ എനിക്ക് നന്നാക്കി തരേണമേ. എൻ്റെ ജീവിതമാർഗം ഉൾക്കൊള്ളുന്നതായ എൻ്റെ ഐഹിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. എൻ്റെ മടക്കസ്ഥലം ഉൾക്കൊള്ളുന്ന എൻ്റെ പാരത്രിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. ഈ ജീവിതം എല്ലാവിധ നന്മയിലും എനിക്ക് വർധനവാക്കി തീർക്കുകയും ചെയ്യണമേ. മരണത്തെ എല്ലാവിധ തിന്മയിൽ നിന്നും എനിക്ക് ആശ്വാസമാക്കി തീർക്കുകയും ചെയ്യണമേ. اللهم انا نرغب اليك وندعوك بدعاء نبيك اللهم ولك الحمد والمنه والفضل.
0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി എന്ന പ്രോഗ്രാം. നാം കേട്ട വചനങ്ങൾ സൂറ ശൂറ, വചനം 1 മുതൽ 8 വരെ.
5: കേൾവി അള്ളാഹുവിൻ്റെ അതിമഹത്തായൊരു അനുഗ്രഹമാകുന്നു. അത് കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ കൂടിയാകുമ്പോൾ പ്രതിഫലങ്ങൾ നമുക്കേറെ വാരിക്കൂട്ടാം. ദിവസവും ഒരു ജുസ് വീതം കേട്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരവസരം. പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് അബ്ദുർ റഷീദ് സൂഫി

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് അബ്ദുർ റഷീദ് സൂഫി.
1: أعوذ بالله من الشيطان الرجيم.

മാഷാല്ലാ, വളരെ മധുരപരമായ ഖുർആൻ പാരായണമാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ ഇപ്പോൾ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത്. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 43 മുതൽ 52 വരെ വചനങ്ങളാണ് ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഹാഫിൽ റഅദ് അൽ ഖുർദി.

0: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ സൂറ ബക്കറയിലെ 40-41 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബക്കറയിലെ 39 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ ഓതിപ്പോകുന്ന സമയങ്ങളിൽ വരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പഠിച്ചു വരുന്നത് ഇൻഷാ അള്ളാ. ഇന്ന് 40-41 ആയത്തുകളാണ് എടുക്കുന്നത്.

നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഉദ്ഖുറു നിഅമതി അല്ലതി യാ ബനി ഇസ്രായീല ഉദ്ഖുറു, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ഉദ്ഖുറു ഇസ്രായീല ഉദ്ഖുറു നിഅമതി അല്ലതി. ഇവിടെ നിഅമതി ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിഅമതി അല്ലതി യാ എന്നതിനെ ഹംസയാക്കി ഉച്ചരിക്കരുത്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിഅമതി അല്ലതി അല്ല, നിഅമതി അല്ലതി അല്ല, നിഅമതിയല്ലതി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകൾ സ്വന്തമായിട്ട് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പ്രത്യേകം മാർക്ക് ചെയ്താൽ, പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നത് ഖൈർ ഉണ്ടാവും ഇൻഷാല്ലാ. നിഅമതിയല്ലതി അൻഅംതു, അല്ലതി അൻഅംതു, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് ഖദറിൽ നീട്ടാവുന്നതാണത്. അൻഅംതു അൻഅംതു, ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് അൻഅംതു എന്ന് പറയരുത്. സൂറത്തുൽ ഫാത്തിഹയിലും ഈ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ആ ക്ലാസ്സിൽ. അൻഅംതു അൻഅംതു, അൻഅംതു അലൈക്കും അല്ല, അൻഅംതു അൻഅംതു അലൈക്കും വഔഫു, അലൈക്കും വഔഫു. സാകിന മീമിന് ശേഷം വ, ഇവിടെ മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമിനെ പൂർണ്ണമാക്കണം. അലൈക്കും വ, അലൈക്കും വഔഫു ബിഅഹ്ദി, ബിഅഹ്ദി, ബിഅഹ്ദി, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ബിഅ, ബിഅഹ്ദി ഊഫി, മദ്ദിൻ്റെ അക്ഷരമായി അതിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. ഊഫി ബിഅഹ്ദിക്കും, ഊഫി ബിഅഹ്ദിക്കും, ഊഫി ബിഅഹ്ദിക്കും, അവിടെ നീട്ടരുത്. ഊഫി ബിഅഹ്ദിക്കും, ബിഅഹ്ദിക്കും, ഐനും ഹാഉം, മഖ്റജുകൾ അടുത്ത അക്ഷരമാണ് ഐനും ഹാഉം. ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം, കൃത്യമായിട്ട് ഇതിനെ ഉച്ചരിക്കണം. വഇയായ ഫർഹബൂൻ, വഇയായ, വഇയായ, യാഇന് ശദ്ദുണ്ട്, വഇയായ എന്ന് കട്ടിക്കൂട്ടി പറയരുത്, സാധാരണ രൂപത്തിൽ പറഞ്ഞാൽ മതി. വഇയായ ഫർഹബൂൻ, ഫർ ഫർഹബൂൻ. അടുത്തായത് വആമിനു ബിമാ അൻസൽതു, ബിമാ അൻസൽതു, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ. ഇനി അൻസൽതു ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മുസദ്ദിഖൻ സാദ്, മുസദ്ദിഖൻ സാദാണ് സീനാക്കി ഉച്ചരിക്കരുത്. മുസദ്ദിഖൻ എന്ന് പറയരുത്, മുസദ്ദിഖൻ, മുസദ്ദിഖൻ ലിമാ, മുസദ്ദിഖ ഖാഫ് തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന, മുസദ്ദിഖൻ ലിമാ, മുസദ്ദിഖൻ ലിമാ, ലിമാ മഅകും വലാ തകൂനു മഅകും വല. സാകിന മീമിന് ശേഷം വ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധാരാളമായിട്ട് ക്ലാസ്സുകളിലൂടെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. വല തകൂനു ഔവല, വല തകൂനു ഔവല, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. വല തകൂനു ഔവല കാഫിരിം ബിഹ്, കാഫിരിം ബിഹ്, തൻവീന് ശേഷം ബ, ഇഖ്ലാബ്, തൻവീനിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, കാഫിരിംബി, കാഫിരിംബി. വലാ തഷ്തറു, വലാ തഷ്ഷീൻ പ്രത്യേകം ശ്രദ്ധിക്കുക, തഫഷി പരത്തി ഉച്ചരിക്കണം. വലാ തഷ്തറു ബി ആയാതി സമനൻ ഖലീല, സമനൻ ഖലീല അല്ല, സ ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം ദാലിനേക്കാൾ അല്പം കൂടെ പുറത്തോട്ട് നിൽക്കണം, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ, അതാണ് ഫ. ഫമനൻ, ഫമനം ഖലീല, ഫമനൻ ഖ തൻവീന് ശേഷം ഖാഫ്, ഇവിടെ ഇഖ്ഫാ ബിഗുന്ന, അതേസമയം ഖാഫാണ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും ശ്രദ്ധിക്കണം. സ്വരഭാരത്തിൽ മണിക്കാൻ ശ്രദ്ധിക്കുക. ഫമനം ഖലീല, ഫമനം ഖലീല, ഖാഫ് ശ്രദ്ധിക്കുക. വഇയായ ഫത്തഖൂൻ, വഇയായ, നേരത്തെ പറഞ്ഞതുപോലെ യാഇന് ശദ്ദുണ്ട്, വഇയായ, വഇയായ എന്ന് ഓതരുത്. വഇയായ ഫത്തഖൂൻ, വഇയായ ഫത്തഖൂൻ, ഇങ്ങനെ
അക്ഷരങ്ങൾക്ക് ഈ യ എന്ന അക്ഷരത്തിന് ശബ്ദമുണ്ടെങ്കിൽ

ും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ ഉച്ചരിക്കണം. വഇയായ ഫത്തഖൂൻ, ഫത്തഖൂൻ. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞു ചെറുനാക്കാണ് മഹ്റജ്, തെറ്റിക്കാതെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇൻഷാ അള്ളാ ഈ ഭാഗം ഒന്നുകൂടെ നമുക്ക് ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 40-41 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. കൃത്യമായി തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 40-41 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാനബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 486-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നസീർ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 486-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തും ഹൃദയങ്ങളിൽ പ്രകാശം നിറയ്ക്കട്ടെ. ആ പ്രാർത്ഥനയോടെ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.
4: مالك يوم الدين إياك نعبد وإياك نستعين

0: بالحق ولكن أكثرهم لا يعلمون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് ദുഖാനിലെ 1 മുതൽ 39 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ساد.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സൽസല, സൂറ മസദ് എന്നിവയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം.
2: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായമായ സൂറത്ത് ആലിംറാനിലെ 102 മുതൽ 115 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് റഅദ് അൽ ഖുർദി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും അതിൻ്റെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
4: ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: അൽഹംദുലില്ലാഹ്.

0: بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
3: പീസ് റേഡിയോ.
2: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
3: Peace Radio. Tune to reality.
4: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറ സ്വാദ് 71 മുതൽ 75 കൂടിയ വചനങ്ങൾ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين أعوذ بالله من الشيطان الرجيم إذ قال رب

ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 71-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളിലും ആവർത്തിച്ചു പറയുന്ന ഒരു സംഭവമാണ് ഈ ആയത്ത് മുതൽ ഏതാനും ആയത്തുകളിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. അതായത്, അല്ലാഹു ഈ ഭൂമുഖത്ത് മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്ന വിവരം മലായിക്കത്തുകളോട് പറഞ്ഞ കാര്യമാണ് 71-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. ഇദ് ഖാല, പറഞ്ഞ സന്ദർഭം അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ, റബ്ബുക, നിന്റെ റബ്ബ്, ലിൽ മലായിക്കത്തി, മലക്കുകളോട്, ഇന്നി, നിശ്ചയമായും ഞാൻ, ഖാലിഖുൻ, സൃഷ്ടിക്കുന്നവനാണ് അല്ലെങ്കിൽ സൃഷ്ടിക്കുവാൻ പോകുന്നു, ബഷറ, ഒരു മനുഷ്യനെ, മിൻ തീൻ, കളിമണ്ണിൽ നിന്ന്. ഇതാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. അതായത്, നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഞാൻ കളിമണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ അഥവാ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു. പലപ്പോഴും നമ്മൾ ഈ സംഭവം കേൾക്കാറുള്ളതാണ്, മനുഷ്യരുടെ സൃഷ്ടി അത് അല്ലാഹു ആദമിലൂടെയാണ് ആരംഭിച്ചത്, ആദം അലൈഹിസ്സലാം തുവസ്സലാമിയിലൂടെ. അതല്ലാതെ ഏതെങ്കിലും ഭൗതികവാദികൾ പറയുന്നത് പോലെ ഏതെങ്കിലും മൃഗങ്ങൾ പരിണമിച്ച് ഉണ്ടായതാണ് മനുഷ്യവംശം എന്നത് ശാസ്ത്രത്തിൻ്റെയോ

0: പറയുമ്പോഴാണ് അങ്ങനെ പ്രയോഗിക്കാറുള്ളത്. ഇദ് ഖാല, നേരത്തെ പറഞ്ഞ ആ സന്ദർഭം എന്നർത്ഥം. റബ്ബുക്ക, നിന്റെ റബ്ബ്, അത് നേർക്കു നേരെ അഭിസംബോധന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. എന്നാൽ എല്ലാ മനുഷ്യരോടുമായിട്ടാണ് ഇത് പറയുന്നത്. ലിൽ മലായിക്ക, മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അതിവിശിഷ്ടരായ ഒരു വിഭാഗമാണല്ലോ മലായിക്കത്തുകൾ. വിശുദ്ധ ഖുർആൻ ആ കാര്യം പല ഭാഗത്തും എടുത്തു പറയുന്നുണ്ട്. മലായിക്കത്തുകളുടെ പ്രത്യേകത, സദാസമയം അള്ളാഹുവിനെ ഇബാദത്തെടുത്തുകൊണ്ട് അതിനു മാത്രം സമയം കണ്ടെത്തുന്ന, അത് മാത്രം ചെയ്യുന്ന, പിന്നെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു വിഭാഗമാണ് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ. മനുഷ്യരെപ്പോലെയല്ല, ഒരുപാട് വ്യത്യാസങ്ങൾ, പ്രത്യേകതകൾ അവർക്കുണ്ട്. ഖുർആനും ഹദീസും ആ വിഷയം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈമാൻ കാര്യങ്ങളിൽ, വിശ്വാസ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് അൻ തുഅ്മിന ബിൽ മലായിക്ക, മലായിക്കത്തുകളിൽ വിശ്വസിക്കുക എന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കാൻ നമുക്ക് പാടില്ല. ഉദാഹരണമായി, മക്കയിലെ മുശ്രിക്കുകൾ മലായിക്കത്തുകളെക്കുറിച്ച് പറഞ്ഞിരുന്നത് അത് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് അവർ എന്നതാണ്. ഖുർആൻ അത് കണക്കിന് വിമർശിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചില മതങ്ങളിൽ ദേവതകളായി മലായിക്കത്തുകളെ പരിചയപ്പെടുത്താറുണ്ട്. അതും തെറ്റാകുന്നു. എന്നാൽ അള്ളാഹു എന്താണോ അവരെക്കുറിച്ച് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ മലായിക്കത്തുകളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത്, ആ കാര്യങ്ങളാണ് നാം സത്യസന്ധമായി കൃത്യമായി വിശ്വസിക്കേണ്ടത്. ഒരു വിശ്വാസ കാര്യത്തിലും അന്ധവിശ്വാസം കൂട്ടിക്കലർത്താൻ, പ്രമാണവിരുദ്ധമായ വിശ്വാസം വെച്ചു പുലർത്താൻ ഒരിക്കലും തന്നെ വിശ്വാസികൾക്ക് പാടുള്ളതല്ല. അത് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ അള്ളാഹു പറഞ്ഞ കാര്യം, ഇന്നി ഖാലിഖുൻ, തീർച്ചയായും ഞാൻ സൃഷ്ടിക്കുന്നവനാണ്. ഇന്നി ഖാലിഖുൻ ബശറ, മനുഷ്യവർഗത്തെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ, മിൻ ത്വീൻ, അവിടെ ഖിറാഅത്ത് ശ്രദ്ധിക്കണം, മിൻ ത്വീൻ, കളിമണ്ണിൽ നിന്ന്. ഖുർആനിൽ പല സ്ഥലത്തും പ്രയോഗിച്ച ഒരു പ്രയോഗമാണ്, ഉപയോഗിച്ച ഒരു പദമാണ് ത്വീൻ എന്നത്, കളിമണ്ണ് എന്നത്. അപ്പം അതാണ് ആ 71-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം പലപ്പോഴും നമ്മൾ കേൾക്കാനുള്ള ഒരു കാര്യം കൂടിയാണത്. തുടർന്ന് 72-ാമത്തെ വചനം, ഫഇദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി وَنَفَخْتُ فِيهِ مِنْ رُوحِي فَقَعُوا لَهُ سَاجِدِينَ فَإِذَا سَوَّيْتُهُ
1: അങ്ങനെ ഞാൻ അവനെ ശരിപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ രൂപപ്പെടുത്തിയാൽ, فَإِذَا سَوَّيْتُهُ وَنَفَخْتُ ഞാൻ ഊതുകയും ചെയ്താൽ, فِيهِ അവനിൽ, മിർ റൂഹി എന്റെ ആത്മാവിൽ നിന്നും, ആത്മാവിൻ്റെ അധികാരി അള്ളാഹുവാണല്ലോ, ആത്മാവ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണല്ലോ. ഖുർആൻ ആ കാര്യം പല ഭാഗത്തും എടുത്തു പറയുന്നുണ്ട്. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അവർ താങ്കളോട് ചോദിക്കുന്നു ആത്മാവിനെക്കുറിച്ച്. നബിയെ പറയുക, റൂഹ് എന്നത് എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാകുന്നു. ഇവിടെ അള്ളാഹു പറയുന്നു, മിർ റൂഹി എൻ്റെ ആത്മാവിൽ നിന്നും. തുടർന്ന് പറയുന്നു, ഫഖഉ, അപ്പോൾ നിങ്ങൾ വീഴുവീൻ, ലഹു അവന്, സാജിരീൻ സുജൂദ് ചെയ്യുന്നവരായി, അല്ലെങ്കിൽ സാഷ്ടാംഗം നമിക്കുന്നവരായി. അപ്പോൾ അള്ളാഹു അവൻ്റെ ഒരു സുന്നത്ത്, അള്ളാഹു ചെയ്തൊരു കാര്യം അള്ളാഹു പറയുന്നു, ഫഇദാ സവ്വൈതുഹു, അങ്ങനെ ഞാൻ അവനെ രൂപപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ശരിപ്പെടുത്തിയാൽ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ അള്ളാഹു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് രൂപം നൽകി. വനഫഖ്തു ഫീഹി മിർ റൂഹി, എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ അവനിൽ ഊതുകയും ചെയ്താൽ. പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന, ഫഖഉ, അപ്പോൾ നിങ്ങൾ വീഴുവീൻ, ലഹു അവന്, സാജിദീൻ സുജൂദ് ചെയ്യുന്നവരായി. ഇതാണ് 72-ാമത്തെ വചനം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞു, വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദു ലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്. വഇദ് ഖുൽനാ ലിൽ മലായിക മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം, ഉസ്ജുദു ലി ആദം, നിങ്ങൾ ആദമിന്

0: സുജൂദ് ചെയ്യുവീൻ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സുജൂദ് എന്നത് ഇബാദത്തിന്റെ ഗണത്തിൽപ്പെട്ട ഒരു കാര്യമാകുന്നു. എന്നാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു ചെയ്യാൻ വേണ്ടി പറഞ്ഞ, മലക്കുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സുജൂദ് ഇബാദത്തിന്റെ ഗണത്തിൽപ്പെട്ട ഒരു സുജൂദല്ല. അതൊരു വണക്കം കാണിക്കൽ മാത്രമാണെന്നത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാകുന്നു. ഇവിടെ പലപ്പോഴും അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയോടും അവർ അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, മലായിക്കത്തുകളാകട്ടെ, ജിന്നുകളാകട്ടെ, മലക്കുകളാകട്ടെ, ഒരു തരത്തിലും അവരോട് പ്രാർത്ഥിക്കാനോ അവരെ ആരാധിക്കാനോ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഗണ്യമായി പഠിപ്പിക്കുന്നൊരു അധ്യാപനമാണ്. പക്ഷെ ഖേദകരമായ കാര്യം, മുസ്ലിം സമൂഹത്തിൽ വലിയ ഒരു വിഭാഗം അള്ളാഹുവല്ലാത്ത മറ്റു പലരോടും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഞങ്ങൾ അവർ അള്ളാഹു ആണെന്നോ അള്ളാഹുവിനെപ്പോലെ സഹായിക്കുന്നവരാണെന്നോ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ അവരോട് ഇസ്തിഗാസയാണ് നടത്തുന്നത്, അല്ലെങ്കിൽ തവസ്സുലാണ് ചെയ്യുന്നത് എന്നൊക്കെ അത്തരം പേരുകളിട്ടുകൊണ്ടാണ് ബദരീങ്ങളെ, മുഹിയദ്ദീൻ ഷെയ്ഖെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ദുആകളൊക്കെ നമ്മുടെ ആളുകൾ നടത്താറുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ പാടുള്ള, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കാൻ പാടുള്ള ഏത് കാര്യം ഏതൊരാളോട് ചെയ്താലും അത് ശിർക്കാണെന്ന കാര്യം ഖുർആനും ഹദീസും ഗണ്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന ഖുർആനിക അധ്യാപനങ്ങൾ സമൂഹത്തോട് പറയുമ്പോൾ ചില തൽപര കക്ഷികൾ അവർ പറയാറുണ്ട്, ഇത് ഇബിലീസിന്റെ വാദമാകുന്നു. കാരണം ഇബിലീസ് പറഞ്ഞുവത്രേ, അള്ളാഹു മലായിക്കത്തുകളോട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ, അള്ളാഹുവേ ഞാൻ നിനക്ക് മാത്രമേ സുജൂദ് ചെയ്യൂ എന്ന് ഇബിലീസ് പറഞ്ഞുവെന്നാണ് അവർ വാദിക്കുന്നത്, അവർ ജൽപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്ന കളവാണത്. ഒരിക്കലും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഒരു സൂറത്തിലും, ഇപ്പം ഈ സംഭവം സൂറത്തുൽ ആറാഫ്, സൂറത്തുൽ ബക്കറ, അങ്ങനെ ധാരാളം സൂറത്തുകളിൽ ഈ സംഭവം അള്ളാഹു പറയുന്നുണ്ട്, ആവർത്തിച്ച് പറ. പക്ഷേ ആ പറയുന്നിടത്തൊന്നും തന്നെ ഇബിലീസ് അള്ളാഹുവെ ഞാൻ നിനക്ക് മാത്രമേ സാഷ്ടാംഗം നമിക്കൂ എന്ന് പറഞ്ഞതായി കാണാൻ സാധ്യമല്ല. അവൻ പറഞ്ഞ കാരണം, ഞാൻ ആദമിനേക്കാൾ ഞാൻ മഹത്വമുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ ആദമിന് സാഷ്ടാംഗം നമിക്കാൻ തയ്യാറില്ല എന്നാണ് അവൻ വാദിച്ചത് പറഞ്ഞത്. ഏതായിരുന്നാലും ഇവിടെ അള്ളാഹുവിൻ്റെ വചനം വളരെ വ്യക്തമാണ്. ഫഇദാ സവ്വൈതുഹു, അങ്ങനെ ഞാൻ അവനെ ശരിപ്പെടുത്തിയാൽ, വനഫഖ്തു, ഞാൻ ഊതുകയും ചെയ്താൽ, ഫീഹി, അവനിൽ, മിർ റൂഹി, എൻ്റെ ആത്മാവിൽ നിന്നും, ഫഖഉ, അപ്പോൾ നിങ്ങൾ വീഴുവീൻ, ലഹു സാജിദീൻ, അവന് സുജൂദ് ചെയ്യുന്നവരായി. അതാണ് 72-ാമത്തെ വചനം. തുടർന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് തുടർന്നുള്ള ഏതാനും വചനങ്ങൾ. 73-ാമത്തെ വചനം, ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ, ഫസജദൽ മലായിക, അപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു, കുല്ലുഹും, അവരെല്ലാം, അജ്മഊൻ, മുഴുവൻ, അപ്പോൾ മലക്കുകളെല്ലാവരും മുഴുവനും സുജൂദ് ചെയ്തു. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കാത്തവരാണ് മലായിക്കത്തുകളെന്ന് അള്ളാഹു മലായിക്കത്തുകളെ വിശേഷിപ്പിച്ചതായി സൂറത്തു തഹരീമിൽ കാണാൻ സാധിക്കും. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് എതിർ പ്രവർത്തിക്കാത്തവരാകുന്നു അവർ. മാത്രമല്ല, അള്ളാഹു എന്തു പറഞ്ഞാലും വയഫ്അലൂന മാ യുമറൂൻ, അവർ അത് കൃത്യമായി പ്രാവർത്തികമാക്കുന്നവരാകുന്നു. അതാണ് 73-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, ഫസജദൽ മലായിക, അപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു. ഖുർആൻ അക്കാര്യം സൂറത്തുൽ ബഖറയിലും മറ്റു പല സൂറത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. അള്ളാഹ് കൽപ്പിച്ചപ്പോൾ പിന്നെ അവർ ഒരിക്കലും തന്നെ വൈമനസ്യം കാണിച്ചില്ല. അങ്ങനെ വൈമനസ്യം കാണിക്കുന്ന പ്രകൃതമല്ല അവർക്കുള്ളത്. അത് ഖുർആൻ പല ഭാഗത്തും പറയുന്ന കാര്യമാണ്. കുല്ലുഹും അജ്മഊൻ, അവരെല്ലാവരും. അതാണ് 73-ാമത്തെ വചനം. വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ്. തുടർന്ന് 74-ാമത്തെ വചനം, ഇല്ല ഇബിലീസ് അസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇല്ല ഇബിലീസ, ഇബിലീസ് ഒഴികെ, ഇസ്തക്ബറ, അവൻ അഹംഭാവം അഥവാ ഗർവ് നടിച്ചു. അതാണ് ഇസ്തക്ബറ, അവൻ അഹംഭാവം നടിച്ചു അല്ലെങ്കിൽ ഗർവ് നടിച്ചു. വകാന, അവൻ ആകുന്നു, അവൻ ആയിരുന്നു, മിനൽ കാഫിരീൻ, അവിശ്വാസികളിൽപ്പെട്ട. ഇബിലീസ് ഒഴികെ അവൻ ഗർവ് നടിച്ചു, അവൻ അവിശ്വാസികളിൽപ്പെട്ടവനാകുന്നു. അതാണ് 74-ാമത്തെ വചനം. ഈ ഇബിലീസ് ശപിക്കപ്പെട്ടവനാവാനുള്ള കാരണം അതും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനയെ അവൻ ധിക്കരിച്ചു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇത് മനുഷ്യകുലത്തിന് ഒരു വലിയ പാഠമാണ്. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ ആ ആളുകൾ ഈ ഇബിലീസിൻ്റെ കൂടെ, അവൻ്റെ അനുയായികളുടെ കൂടെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അഹങ്കാരമെന്നത് ഒരിക്കലും തന്നെ ഒരു മനുഷ്യനും ഭൂഷണമല്ല എന്ന കാര്യം ഖുർആനും ഹദീസും വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും മനസ്സിൽ അണു അളവ് അഹങ്കാരമുണ്ടായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വഹാബത്തിന് സംശയം വന്നു. അഹങ്കാരത്തിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വഹാബർ ചോദിച്ചു, പ്രവാചകരെ, ഒരാളുടെ വസ്ത്രം നന്നായിരിക്കണമെന്നും ഒരാൾ ധരിക്കുന്ന ചെരുപ്പ് നന്നായിരിക്കണമെന്നും ആഗ്രഹിച്ചാൽ അത് അഹങ്കാരത്തിൽപ്പെടുമോ? പ്രവാചകൻ പറഞ്ഞു, ഇല്ല. അൽ കിബറു ബത്തറുൽ ഹഖി വഗംതുന്നാസ്. അഹങ്കാരമെന്ന് പറഞ്ഞാൽ സത്യത്തെ നിരാകരിക്കലാകുന്നു. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ നിസ്സാരമായി കാണലാകുന്നു. ഈ രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഭാവമുണ്ടായാൽ നാം ഭയപ്പെടണം. അത് അഹങ്കാരമാണ്, നാം ഒഴിവാക്കേണ്ട സ്വഭാവമാകുന്നു. മനുഷ്യനെ വഴിപഴപ്പിക്കാൻ വേണ്ടി, മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി കണഞ്ഞു ശ്രമിക്കുന്ന പിശാജ് അവൻ്റെ മനസ്സിൽ അഹങ്കാരമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പല സ്ഥലത്തും പറയുന്ന കാര്യമാണ്, വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ. നിങ്ങൾ പിശാജിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹൂലക്കും അദുവും മുബീൻ. നിങ്ങളെ നിങ്ങളുടെ പ്രത്യക്ഷനായ ശത്രുവാകുന്നു അവൻ. അതേപോലെ തന്നെ ഖുർആൻ പറയുന്നു, ഫത്തഖിദൂഹു അദുവാ. നിങ്ങളെ നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണം. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഹങ്കാരം നാമ്പെടുക്കുമ്പോൾ തന്നെ നാം അത് തിരിച്ചറിയണം. ഇല്ല, അഹങ്കരിക്കാനുള്ള അവകാശം എനിക്കില്ല, അത് നരകാവകാശിയാക്കാൻ കാരണമാകും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതാണ് ആ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. ഇല്ല ഇബ്ലീസ് അസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഖിറാഅത്തിൽ ശ്രദ്ധിക്കണം, അവിടെ നീട്ടേണ്ട ഭാഗമുണ്ട്. ഒന്ന്, ഇല്ല ഇബ്ലീസ് അസ്തക്ബറ. ഇബ്ലീസ ഇസ്തക്ബറ എന്ന് ഓതുന്നത് പാരായണ നിയമപ്രകാരം തെറ്റാണ്. ഓതേണ്ടത് ഇല്ല ഇബ്ലീസ് അസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവിടെ ഹംസ ഇസ്തക്ബറ എന്നിടത്ത് ഹംസ ഇല്ലാത്തത് കൊണ്ട് ഹംസ കൊടുത്തുകൊണ്ട് ഓതുന്നത് നിയമപ്രകാരം തെറ്റാകുന്നു. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ വചനത്തിൽ പറഞ്ഞ കാര്യം, ഇബിലീസ് ഒഴികെ അവൻ ഗർവ് നടിച്ചു, അവൻ അവിശ്വാസികളിൽപ്പെട്ടവനാകുന്നു. അതാണ് ആ വചനം. തുടർന്ന് 75-ാമത്തെ വചനം, ഖാല യാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖത്ത് ബിയദയ്യ അസ്തക്ബർത്ത അം കുന്ത മിനൽ ആലീൻ. ഖാല, അവൻ പറഞ്ഞു അഥവാ അള്ളാഹു പറഞ്ഞു, യാ ഇബ്ലീസു, ഹേ ഇബ്ലീസ്, മാ മനഅക, നിന്നെ മുടക്കിയതെന്ത്, തടസ്സപ്പെടുത്തിയതെന്ത്, അൻ തസ്ജുദ, നീ സുജൂദ് ചെയ്യുന്നതിന് ലിമാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചതിന്, ബിയദയ്യ, എന്റെ ഇരു കൈകളാൽ അല്ലെങ്കിൽ കൈകൾ കൊണ്ട്. അസ്തക്ബർത്ത, അവിടെ ഖിറാഅത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അ അസ്തക്ബർത്ത എന്നതാണ് അസ്തക്ബർത്ത എന്നതായി മാറിയത്. അപ്പോൾ അ എന്ന ചോദ്യം അവിടെ അല്ലെങ്കിൽ ഹംസ അവിടെ ശ്രദ്ധിച്ചു പറയണം. അസ്തക്ബർത്ത, നീ ഗർവ് നടിച്ചുവോ. അം കൂത, അതല്ല നീ ആയോ ആണോ. മിനൽ ആലീൻ, ഉന്നതരിൽ ഉയർന്നവരിൽ, ഉദ്ദേശിക്കുന്നത് ഔന്നത്യം നടിച്ചവരിൽ എന്നാണ്. അപ്പോൾ ആ വചനം നാം ശ്രദ്ധിച്ചു പാരായണം ചെയ്യണം. ഖാല യാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഖലഖ്തു അല്ല ഖലഖ്തു. ഹുറൂഫുൽ ഖൽഖല നിങ്ങൾ കേട്ടിരിക്കും, തജ്വീദ് ക്ലാസ്സിൽ പഠിച്ചിരിക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് തന്നെ ഓതണം. ലിമാ ഖലഖ്തു ബിയദയ്യ അസ്തക്ബർത്ത് അസ്തക്ബർത്ത അം കുന്ത മിനൽ ആലീൻ. അവൻ അഥവാ റബ്ബ് പറഞ്ഞു, ഹേ ഇബിലീസ്, എൻ്റെ കരങ്ങളാൽ ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിന് സുജൂദ് ചെയ്യാൻ നിന്നെ മുടക്കിയത് എന്താണ്? നീ ഗർവ് നടിച്ചുവോ, അതല്ല നീ ഉന്നതന്മാരിൽപ്പെട്ടവനാണോ. അതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാ അതിൻ്റെ ചെറിയൊരു വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല വിനയമുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ, ഇബാദുർ റഹ്മാൻ എന്ന് അള്ളാഹ വിശേഷിപ്പിച്ച ആ ഗണത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഹങ്കാരികളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 71 മുതൽ 75 കൂടി വചനങ്ങളാണ് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ സൂറത്തുകളുടെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് ഈ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് കൊണ്ടുവരേണ്ട സന്ദേശങ്ങളാണ്. അത് വിശ്വാസികൾക്ക് അറിയുവാനും പഠിക്കുവാനുമുള്ള അവസരമാണ് ഈ പരിപാടിയിലൂടെ നാം തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് നാം കേൾക്കുന്ന അദ്ധ്യായം സൂറത്തുൽ ലൈലിലെ 1 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ അർത്ഥ വ്യാഖ്യാനമാണ്.
2: അദ്ധ്യായം 92 സൂറത്തുൽ ലൈൽ. രാത്രി മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 21.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദാ യഗ്ഷ, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ.
3: വല്ലൈലി ഇദാ യഗ്ഷ,
2: രാത്രി തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ.
4: വചനം 2.
2: വന്നഹാരി, പകൽ തന്നെയാണ്. ഇദാ തജല്ല, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ.
3: വന്നഹാരി ഇദാ തജല്ല,
2: പകൽ തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ.
4: വചനം 3.
2: വമാ ഖലഖ, സൃഷ്ടിച്ചതും തന്നെയാണ്. അദ്-ദക്കറ, ആണിനെ. വൽ ഉൻസ, പെണ്ണിനെയും.
3: വമാ ഖലഖ അദ്-ദക്കറ വൽ ഉൻസ,
2: ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് അഥവാ ആ മഹാശക്തി തന്നെയാണ് സത്യം.
4: വചനം 4.
2: ഇന്ന സഅയകും, നിശ്ചയമായും നിങ്ങളുടെ പരിശ്രമം, യത്നം, പ്രവൃത്തി, ലശത്ത, വിഭിന്നങ്ങൾ തന്നെ, വ്യത്യസ്തങ്ങളാണ്.
3: ഇന്ന സഅയകും ലശത്ത,
2: നിശ്ചയമായും നിങ്ങളുടെ പരിശ്രമം വിഭിന്നങ്ങളത്രേ.
5: കഴിഞ്ഞ അധ്യായത്തിലെ 3-4 വചനങ്ങളിൽ കണ്ടതുപോലെയുള്ള ആശയം തന്നെയാണ് ഏതാണ്ട് ഈ അധ്യായത്തിലെ 1-2 വചനങ്ങളിലും ഉള്ളതെന്ന് പറയാം. അവിടെ 5-7 വചനങ്ങളിൽ സൂചിപ്പിച്ച അതേ മഹാശക്തിയെ അഥവാ അള്ളാഹുവിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ 3-ാം വചനത്തിലും സൂചിപ്പിക്കുന്നത്. ആണ് എന്നും പെണ്ണ് എന്നും പറഞ്ഞത് പൊതുവിൽ ആ രണ്ട് വർഗത്തെ ഉദ്ദേശിച്ചും അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, കൽബി റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളതുപോലെ മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാം മനുഷ്യമാതാവായ ഹവ്വ റളിയല്ലാഹു അൻഹ എന്നിവരെ ഉദ്ദേശിച്ചും ആകാവുന്നതാണ്. മനുഷ്യരുടെ ജിന്നുകളുടെയും തന്നെ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഒരേ രൂപത്തിലുള്ളവയല്ല, വിഭിന്ന നിലയിലുള്ളതാണ് എന്നത്രേ അള്ളാഹു സത്യം ചെയ്തു പറയുന്നത്. അതെ, രാത്രിയും പകലുമെന്ന പോലെയും ആണും പെണ്ണുമെന്ന പോലെയും മനുഷ്യകർമ്മങ്ങൾ നല്ലത്, ചീത്ത, ഗുണകരം, ദോഷകരം, രക്ഷാമാർഗം, ശിക്ഷാമാർഗം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളാണ് എന്ന് താൽപ്പര്യം. അടുത്ത വചനങ്ങളിൽ ഈ യാഥാർത്ഥ്യം ഉദാഹരണ സഹിതം അള്ളാഹു വിവരിക്കുന്നു.
4: വചനം 5.
2: എന്നാൽ അപ്പോൾ, മൻ അഅ്തോ, ആർ കൊടുത്തു, വത്തഖോ, സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ യാതൊരുവൻ ധനം കൊടുക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും.
4: വചനം 6.
2: വസദ്ദഖ, സത്യമാക്കുകയും ചെയ്തു. ബിൽഹുസ്ന, ഏറ്റവും നല്ലതിന്.
3: വസദ്ദഖ ബിൽഹുസ്ന,
2: ഏറ്റവും നന്നായുള്ളതിനെ സത്യമാക്കുകയും ചെയ്തുവോ.
4: വചനം 7.
2: ഫസനു യസ്സിറുഹു, എന്നാൽ അവനു നാം സൗകര്യം നൽകും, എളുപ്പമാക്കും. ലിൽ യുസ്റോ, ഏറ്റവും സൗകര്യമായതിലേക്ക്, എളുപ്പമായതിലേക്ക്. അവനു നാം ഏറ്റവും സൗകര്യമായുള്ളതിലേക്ക് സൗകര്യം ചെയ്തു കൊടുത്തേക്കും.
4: വചനം 8.
2: എന്നാൽ ഒരുവനോ, ബഹൈല, അവൻ ലുബ്ധത കാട്ടി, പിശുക്കു കാട്ടി, ധന്യത നടിക്കുകയും ചെയ്തു, ഐശ്വര്യം അനാശ്രയത നടിക്കുകയും ചെയ്തു. എന്നാൽ യാതൊരുവൻ ലുബ്ധത കാണിക്കുകയും ധന്യത നടിക്കുകയും.
4: വചനം 9.
2: വകദബ, വ്യാജമാക്കുകയും ചെയ്തു, ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ.
3: വകദബ ബിൽ ഹുസ്ന,
2: ഏറ്റവും നന്നായുള്ളതിനെ വ്യാജമാക്കുകയും ചെയ്തുവോ.
4: വചനം 10.
2: ഫസനു യസ്സിറുഹു, അപ്പോൾ അവനു നാം സൗകര്യം ചെയ്യും, ലിൽ ഉസ്റോ, ഏറ്റവും ഞെരുക്കമായതിലേക്ക്, പ്രയാസപ്പെട്ടതിലേക്ക്. അവനു നാം ഏറ്റവും ഞെരുക്കമായുള്ളതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തേക്കുകയും ചെയ്യും.
4: വചനം 11.
2: വമാ യുഗ്നി, ധന്യമാക്കുകയില്ല, ഐശ്വര്യമാക്കുകയില്ല, പ്രയോജനപ്പെടുകയില്ല, അൻഹു, അവന്, മാലുഹു, അവന്റെ ധനം, സ്വത്ത്, ഇദാ തറദ്ദ, അവൻ മറിഞ്ഞു വീണാൽ, നാശമടഞ്ഞാൽ.
3: ഫമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ,
2: അവൻ മറിഞ്ഞു വീണാൽ അവന്റെ ധനം അവന് പ്രയോജനപ്പെടുന്നതുമല്ല.
5: അൽ ഹുസ്ന, ഏറ്റവും നല്ലത് എന്നതിന് പലവിധത്തിൽ വിവക്ഷ നൽകപ്പെട്ടു കാണാം. തൗഹീദിന്റെ മുദ്രാവാക്യം, ഇസ്ലാമിന്റെ മാർഗം, സൽക്കർമ്മങ്ങൾ, സ്വർഗം, നല്ല പ്രതിഫലം, യഥാർത്ഥ തത്വങ്ങൾ എന്നൊക്കെ. അൽ യുസ്ര, ഏറ്റവും സൗകര്യമായത് അഥവാ എളുപ്പമായത് എന്നതിന് നല്ല കാര്യം, കൂടുതൽ ലഘുവായത്, നല്ല പ്രതിഫലം എന്നിങ്ങനെയും. അൽ ഉസ്ര, ഏറ്റവും ഞെരുക്കമായത് എന്നതിന് ഞെരുക്കപ്പെട്ട കാര്യം, നരകശിക്ഷ, ദുഷിച്ച മാർഗം എന്നിങ്ങനെയും വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. അല്പം ആലോചിച്ചു നോക്കുന്ന പക്ഷം ഈ അഭിപ്രായങ്ങളൊന്നും പരസ്പര വിരുദ്ധമല്ലെന്നും ആ വാക്കുകളുടെ അർത്ഥവ്യാപ്തിയിൽ ഒതുങ്ങുന്ന ഉദാഹരണങ്ങൾ മാത്രമാണെന്നും മനസ്സിലാക്കാം. ലുബ്ധത കൂടാതെ സൽക്കാര്യങ്ങളിൽ ധനം ചെലവഴിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനാനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കുക, സത്യവിശ്വാസം, സൽക്കർമ്മം, സദാചാരം ആദിയായ ഗുണങ്ങളോടുകൂടിയവരായിരിക്കും മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകൾ. ഇവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാനും നല്ല നില കൈവരുവാനും നല്ല പ്രതിഫലം ആസ്വദിക്കുവാനും അള്ളാഹു സഹായിക്കുന്നു. ഇവരുടെ പര്യവസാനം ശാശ്വത സൗഖ്യവും സ്വർഗവുമായിരിക്കും. നേരെ മറിച്ച് മറ്റൊരു വിഭാഗക്കാരുണ്ട്, ധനം ചെലവഴിക്കുവാൻ അവരുടെ പിശുക്ക് അവരെ അനുവദിക്കയില്ല. തങ്ങൾക്ക് മറ്റാരുടെയും ആശ്രയമില്ല, തങ്ങൾക്കു തങ്ങൾ തന്നെ മതി എന്നായിരിക്കും അവരുടെ നിലപാട്. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലത്തിൽ അവർക്ക് താൽപ്പര്യമില്ല, അവന്റെ നിയമനിർദ്ദേശങ്ങളെ അവർ മാനിക്കുകയുമില്ല. നല്ല കാര്യങ്ങളും യഥാർത്ഥ വഴിയും ഉപദേശിക്കപ്പെട്ടാൽ ചെവിക്കൊള്ളാതെ നിഷേധിച്ചു തള്ളിക്കളയും. ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ പ്രയാസകരമായതിലേക്കായിരിക്കും സൗകര്യം ലഭിക്കുന്നത്. അഥവാ പ്രയാസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസകരങ്ങളായ പ്രതിഫലവും നരകശിക്ഷയുമായിരിക്കും അവർക്ക് ലഭിക്കുക. ചുരുക്കി പറഞ്ഞാൽ, നേർമാർഗത്തിൽ ചരിക്കുവാൻ തയ്യാറുള്ളവർക്ക് അള്ളാഹുവിൽ നിന്ന് അതിന് കൂടുതൽ സഹായം കൈവന്നുകൊണ്ടിരിക്കും, വമ്പിച്ച പ്രതിഫലവും ലഭിക്കും. ദുർമാർഗത്തിൽ ചരിക്കുവാൻ ഒരുമ്പെടുന്നവരെ അവരുടെ പാട്ടിന് അവൻ അയച്ചുവിടുകയും അങ്ങനെ അവർ കൂടുതൽ ദുർമാർഗികളും ശിക്ഷാർഹരുമാവുകയും ചെയ്യും. അള്ളാഹു പറയുന്നു, സന്മാർഗം സ്വീകരിച്ചവർക്ക് അവൻ അഥവാ അള്ളാഹു സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് അവരുടേതായ സൂക്ഷ്മത നൽകുകയും ചെയ്യും. സൂറത്ത് മുഹമ്മദ് 17. അവിശ്വസിക്കുകയും അക്രമം ചെയ്യുകയും ചെയ്തവർക്ക് പുറത്തു കൊടുക്കുവാനാകട്ടെ, നരകത്തിന്റെ മാർഗമല്ലാത്ത ഒരു മാർഗത്തിലേക്ക് നയിക്കുവാനാകട്ടെ അള്ളാഹു തയ്യാറില്ല. സൂറത്തു നിസാ 168, 169.
4: വചനം പന്ത്രണ്ട്.
2: ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലുണ്ട്, നമ്മുടെ ബാധ്യതയാണ്. ലൽ ഹുദ, സന്മാർഗം നൽകൽ, മാർഗദർശനം നൽകൽ.
3: ഇന്ന അലൈന ലൽ ഹുദ,
2: നിശ്ചയമായും മാർഗദർശനം നൽകൽ നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്.
4: വചനം പതിമൂന്ന്.
2: വ ഇന്നലന, നമുക്കു തന്നെയാണ് താനും. ലൽ ആഖിറ, പരലോകം. വൽ ഊല, ആദ്യ ലോകവും ഇഹവും.
3: വ ഇന്നലന ലൽ ആഖിറത വൽ ഊല,
2: നമുക്കുള്ളത് തന്നെയാണ് പരലോകവും ആദ്യ ലോകവും.
4: വചനം പതിനാല്.
2: ഫഅൻദർതുകും, അതിനാൽ നാം നിങ്ങളെ താക്കീതു ചെയ്തിരിക്കുന്നു. നാറൻ തലദ്ദ, ആളിക്കത്തുന്ന തീ.
3: ഫഅൻദർതുകും നാറൻ തലദ്ദ,
2: അതിനാൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെക്കുറിച്ചു ഞാൻ നിങ്ങൾക്ക് താക്കീതു നൽകിയിരിക്കുന്നു.
4: വചനം പതിനഞ്ച്.
2: ലാ യസ്ലാഹ, അതിൽ കടക്കുകയില്ല, എരിയുകയില്ല. ഇല്ലൽ അഷ്ഖോ, ഏറ്റവും ദുർഭാഗ്യവാനല്ലാതെ, വളരെ ദുർഭാഗ്യവാനല്ലാതെ.
3: ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖോ,
2: വളരെ ദുർഭാഗ്യവാനായുള്ളവനല്ലാതെ അതിൽ കടന്നെരിയുകയില്ല.
4: വചനം പതിനാറ്.
2: അല്ലദീ കദബ, വ്യാജമാക്കിയവനായ. വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്ത.
3: അല്ലദീ കദബ വതവല്ല,
2: അതായത് വ്യാജമാക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തവൻ അല്ലാതെ.
4: വചനം പതിനേഴ്.
2: വസയുജന്നബുഹ, അതിൽ നിന്നു അകറ്റി നിർത്തപ്പെടും, ഒഴിവാക്കി നിർത്തപ്പെടും. അൽ അത്ഖോ, വളരെ സൂക്ഷ്മതയുള്ളവൻ, ഭയഭക്തിയുള്ളവൻ.
3: വസയുജന്നബുഹൽ അത്ഖോ,
2: വളരെ സൂക്ഷ്മത അഥവാ ഭയഭക്തിയുള്ളവൻ അതിൽ നിന്നു അകറ്റി നിർത്തപ്പെട്ടേക്കുകയും ചെയ്യും.
4: വചനം പതിനെട്ട്.
2: അല്ലദീ, കൊടുക്കുന്നവനായ. മാലഹു, തന്റെ ധനം. യതസക്ക, പരിശുദ്ധി നേടുവാൻ, ആത്മഗുണം നേടുവാൻ.
3: അല്ലദീ യുതി മാലഹു യതസക്ക,
2: അതായത് താൻ പരിശുദ്ധി നേടുവാനായി തന്റെ ധനം കൊടുക്കുന്നവൻ.
4: വചനം പത്തൊമ്പത്.
2: വമാലി അഹദിൻ, ഒരാൾക്കും ഇല്ല താനും. ഇന്ദഹു, അവന്റെ പക്കൽ. മിൻ നിഅമത്തിൻ, ഒരനുഗ്രഹവും ഗുണവും ഉപകാരവും. തുജ്സ, പ്രതിഫലം നൽകപ്പെടേണ്ടതായ, പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ.
3: وَمَا لِأَحَدٍ عِنْدَهُ مِنْ نِعْمَةٍ تُجْزَى,
2: പ്രത്യുപകാരം നൽകപ്പെടേണ്ടുന്നതായ ഒരനുഗ്രഹവും അഥവാ ഉപകാരവും അവന്റെ പക്കൽ ഒരാൾക്കും തന്നെ ഇല്ലതാനും.
4: വചനം ഇരുപത്.
2: ഇല്ലബ്തിഗോ, തേടലല്ലാതെ, ആവശ്യപ്പെടലല്ലാതെ. വജ്ഹി റബ്ബിഹി, തന്റെ റബ്ബിന്റെ മുഖത്തെ, പ്രീതിയെ. അൽ അഅല, അത്യുന്നതനായ.
3: ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല,
2: തന്റെ അത്യുന്നതനായ റബ്ബിന്റെ പ്രീതിയെ നേടുക എന്നതല്ലാതെ.
5: ആർക്കു എന്ത് നന്മ ചെയ്തു കൊടുത്താലും അതിൽ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കണമെന്ന ഏക ഉദ്ദേശമല്ലാതെ, ജനങ്ങളിൽ നിന്ന് അതുമൂലം എന്തെങ്കിലും ഒരു പ്രതിഫലം ലഭിക്കണമെന്ന വിചാരമില്ലാതെ, നല്ല വിഷയങ്ങളിൽ ധനം ചെലവഴിക്കുന്നവനാണ് ആത്മപരിശുദ്ധിക്കു വേണ്ടി ധനം ചെലവഴിക്കുന്നവൻ എന്ന് സാരം.
4: വചനം ഇരുപത്തിയൊന്ന്.
2: വലസൗഫ, തീർച്ചയായും വഴിയെ. യർദോ, അവൻ തൃപ്തിപ്പെടും.
3: വലസൗഫ യർദ,
2: വഴിയെ അവൻ തീർച്ചയായും തൃപ്തി അടയുകയും ചെയ്യും.
5: അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭയഭക്തരും ആത്മശുദ്ധി നേടിയവരുമായ ആളുകൾക്ക് നരകശിക്ഷ ഒഴിവാക്കപ്പെടുമെന്ന് മാത്രമല്ല, മതി മതി എന്ന് തൃപ്തി വരുവോളം ഉന്നതമായ പ്രതിഫലം അള്ളാഹു അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ്. വമിനല്ലാഹി തൗഫീഖ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി. സൂറത്തുല്ലയിൽ 1 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവ്യാഖ്യാനമാണ് നാം ഇതുവരെ കേട്ടത്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم.

0: മാഷാഅല്ലാ, ജസാകുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ നിസാ 116 മുതൽ 126 വരെ വചനങ്ങൾ ഷെയ്ഖ് റാദ് അൽ ഖുർദി പാരായണം ചെയ്തത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ ജുസിന്റെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.
3: ബിസ്മില്ലാഹിർ

0: അദീം.
1: ഖത്മുൽ ഖുർആൻ സമാപിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ടത് 26-ാമത്തെ ജുസിന്റെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.
2: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
3: أعوذ بالله من الشيطان الرجيم.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പം ഈ ഹദീസിൻ്റെ ഹദീസ് ചുരിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലാ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
0: അതെ,
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ് നല്ലൊരു.
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ലോകപ്രശസ്തരായി മാറിയ പിഞ്ചു ഖാരിഉകളുടെ, തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകപ്രശസ്തരായി മാറിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഉസ്മാൻ മിഷ്അൽ അൽ ഹദ്ദാദ്. പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ സൂറത്തുൽ തകാസുർ മുതൽ സൂറത്തുൽ ഫീൽ വരെയുള്ള വചനങ്ങളാണ്. നമുക്ക് ഉസ്മാൻ മിഷ്അൽ അൽ ഹദ്ദാദിൻ്റെ ഖുർആൻ പാരായണം കേൾക്കാം.

0: മാഷാ അള്ളാ, ജസാകും അള്ളാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് ഉസ്മാൻ മിഷ് അൽ ഹദ്ദാദിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണമാണ്. സൂറത്തു തക്കാസുർ മുതൽ സൂറത്തുൽ ഫീൽ വരെയുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്തത്. കിഡ്സ് ടൈം സമാപിക്കുന്നു.
1: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. തൻസീൽ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത ഖുർആൻ കാരി സഅദ് അൽ ഗാമിദി സൂറത്തുദ്ദഹർ മുതൽ സൂറത്തുന്നാസ് വരെ പാരായണം ചെയ്യുന്നു.

كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുന്നു. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി. സൂറത്തു ദഹർ മുതൽ
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോ. ഇനി നാം കേൾക്കുന്നത് ഖുർആൻ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പുണ്യം നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. പാരായണം വെറും വായനയാവരുത്, പഠനവും നിയമാനുസൃതവുമായിരിക്കണം. ഖുർആൻ പാരായണത്തിലെ നിയമങ്ങൾ ഏത് രൂപത്തിലാകണമെന്ന പഠനമാണ് പാരായണ പഠനം പരിപാടിയിൽ നാം മനസ്സിലാക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ മുർസലാത്ത് 1 മുതൽ 26 വരെ വചനങ്ങൾ. സംസാരിക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: والصلاة والسلام على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين. ما بعد അപ്പോൾ നമ്മൾ അമ്മ ജുസ് കഴിഞ്ഞു, അതായത് 30-ാമത്തെ ജുസ് നമ്മൾ മുഴുവനാക്കി. ഇനി അടുത്ത ജുസിലെ അവസാനത്തെ സൂറത്ത് സൂറത്തുൽ മുർസലാത്താണ് നമുക്ക് ഓതാനുള്ളത്. അത് നോക്കാം. അതിലെ നിയമങ്ങൾ വൽ മുർസലാത്ത് ഉർഫൻ ഫിൽ ആസിഫാത്ത് അസ്ഫൻ വന്നാശിറാത്ത് ഉനിശദ്ദുള്ളത് നല്ല മണിക്കണം. ഫൽ ഫാരിഖാത്ത് ഫർഖൻ ഫൽ മുൽഖിയാത്ത് ദിക്റൻ ഉദ്റൻ ഉദ്റൻ ഔ തൻവീനു ശേഷം ഹംസ ഇൽഹാർ ഇന്നമ ഇന്ന നൂന് ശദ്ദുള്ളത് മണിക്കണം. തുഅദുന ലവ ഫൈദൻ നജൂമു തുമിസത് വൈദ സമാ ഉഫുരിജത് സമാ മദ് മുത്തസില് വൈദൽ ജിബാലു നുസിഫത് വൈദ റുസുൽ ഉഖിതത് ലി അയ്യ യൗമിൻ ഉജ്ജിലത് യൗമിൻ ഉജ്ജില തൻവീനു ശേഷം ഹംസ യൗമിൽ ഫസ്ൽ മാ അദ്റാക മാ യൗമിൽ ഫസ്ൽ മാ അദ്റാക മദ് മുൻഫസിൽ വൈലുൻ യൗമ തൻവീനു ശേഷം യാ ഇദ്ഗാം ബിഗുന്ന യൗമ ഇദിൻ ലിൽ യൗമ ഇദിൻ തൻവീനു ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന അലം നഹലിക അവലീൻ സുമ്മ നത്തബിഹുൽ ആഖരീൻ കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ വൈലുൻ യ വൈലുൻ യ തൻവീനു ശേഷം യാ ഇദ്ഗാം ബിഗുന്ന യൗമ ഇദിൻ ലിൽ തൻവീനു ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന അലം നഖ്ലുഖുക്കും അത് ഖാഫ് ഖാഫിലേക്ക് ഇദ്ഗാം ചെയ്തിട്ട് ശബ്ദോടുകൂടി ഓതണം. പിന്നെ മിം നഖ്ലുഖുക്കും മി രണ്ട് മീം ഒന്നിച്ചു വന്നു. അപ്പോൾ തൻവീന് നല്ല ഉന്നത്തോടു കൂടി ഓതുക. പിന്നെ മിമ്മ അതുകൊണ്ട് തന്നെ തൻവീനു ശേഷം നൂൻ സാക്കിനു ശേഷം മീം ഇദ്ഗാം ബിഗുന്ന പിന്നെ മാ മദ് മുത്തസിൽ മാ ഇമ്മ തൻവീനു ശേഷം മീം നന്നായിട്ട് മണിക്ക ഉന്നത്താണ് ഇദ്ഗാം ബിഗുന്ന ഫജഅൽനാഹു ഫീ ഖറാറിൻ മക്കീൻ ഖറാറിമ്മ തൻവീനു ശേഷം മീം മണിക്കുക ഇലാ ഖദരിമ്മ തൻവീനു ശേഷം മീം നന്നായിട്ട് മണിക്കുക ഫഖദർനാ ഫനിഅമൽ ഖാദിറൂൻ വൈലുൻ യൗമൈദിൽ ലിൽ മുകദ്ദിബീൻ അലം നജഅലിൽ അർള കിഫാത്ത അഹ്യാ അൻ തൻവീനു മുത്തസിലാണ് മദ് മുത്തസിൽ അഹ്യാ യം വ അൻ തൻവീനു ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാത്തിൻ തിൻ തൻവീനു ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന വാസ്ഖൈനാക്കും മാ അൻ വസ്ഖൈനാക്കുമ്മ രണ്ട് മീം ഒന്നിച്ചു വന്നു നന്നായിട്ട് മണിക്കാം. പിന്നെ മാ മദ് മുത്തസിൽ മാ അംഫു തൻവീനു ശേഷം ഫ ഇഖ്ഫാ അത്രയും മതി. നോക്കാം. أعوذ بالله من الشيطان الرجيم
5: أعوذ بالله من الشيطان الرجيم
4: بسم الله الرحمن الرحيم

0: وآخر دعوانا الحمد لله رب العالمين.
1: പേസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുർസലാത്ത് 1 മുതൽ 26 വരെ വചനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ. Tune to reality.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി

0: എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
1: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
2: أَوَلَمْ يَرَوْا إِلَى الطَّيْرِ فَوْقَهُمْ صَافَّاتٍ وَيَقْبِضْنَ

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും, മദ്ദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത് അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന് വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത്വ എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീം, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി. മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ് മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വി വനുഫൂർ,
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَنْ يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَنْ يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَنْ يَمْشِي 20-ൽ അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ أَفَمَنْ يَمْشِي എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. مُكِبًّا عَلَى وَجْهِهِ مُكِبًّا عَلَى തൻവീനു ശേഷം അയൻ മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല മുഖിബൻ അല. അല വജിഹി അഹ്ദ ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല. അപ്പോൾ വജിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം. ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം അല സിറാത്തിൻ ത്വാ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം. മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: أعوذ بالله من الشيطان الرجيم

0: الشر فتنة وإلينا ترجعون.
1: മധുരം ഖുർആൻ സമാപിക്കുന്നു. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി യൂസുഫ് അസ്സഈദ്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക് ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 487-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: بعده وترى الظالمين لما رأوا العذاب يقولون هل إلى مرد من سبيل.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 487-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം ശ്രവിക്കാം.

الهدى وما نؤخره إلا لأجل معدود.

يوم يأتي لا تكلم نفس إلا يوم يأتي لا تكلم نفس إلا بإذنه،

0: ربك عطاء غير مجذوذ.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഹൂദിലെ 96 മുതൽ 108 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസർ അദ്വസരി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
2: الله اكبر
3: الله اكبر
2: الحمد لله

0: مطلع الفجر.
1: الله أكبر
2: الله أكبر
0: الله أكبر
2: الله أكبر
0: الحمد

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഖദർ, സൂറ ഇത്തഖാസുർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: Rabbana ya Rabbana, Rabbana ya Rabbana.
5: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം. ജമീൽ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ ആല ഇമ്രാനിലെ 53 മുതൽ 58 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ 53 മുതൽ 58 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്തു ശംസ് 1 മുതൽ 15 വരെ വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിക്കുന്നത്.
4: അധ്യായം 91, സൂറത്തു ശംസ്, സൂര്യൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 15.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: വശംസി, സൂര്യൻ തന്നെയാണ്. വദുഹാഹ, അതിന്റെ ശോഭയും ഊർവാഹ്നവും.
5: വശംസി വദുഹാഹ,
4: സൂര്യനും അതിന്റെ പൂർവാഹ്ന പ്രഭയും തന്നെയാണ് സത്യം.
6: വചനം 2.
4: വൽ ഖമരി, ചന്ദ്രൻ തന്നെയാണ്. ഇദ തലാഹ, അതതിനോട് തുടർന്നാൽ, അടുത്താൽ.
5: വൽ ഖമരി ഇദ തലാഹ,
4: ചന്ദ്രൻ തന്നെയാണ് സത്യം, അതു അതിനെ തുടർന്ന് വരുമ്പോൾ.
6: വചനം 3.
4: വന്നഹാരി, പകൽ തന്നെയാണ്. ഇദ ജല്ലാഹ, അതതിനെ പ്രത്യക്ഷപ്പെടുത്തിയാൽ, വെളിവാക്കിയാൽ.
5: വന്നഹാരി ഇദ ജല്ലാഹ,
4: പകൽ തന്നെയാണ് സത്യം, അതു അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ.
6: വചനം 4.
4: വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദയഗ്ഷാഹ, അതതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ.
5: വല്ലൈലി ഇദയഗ്ഷാഹ,
4: രാത്രി തന്നെയാണ് സത്യം, അതു അതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ.
6: വചനം 5.
4: വശ്ശമായി, ആകാശം തന്നെയാണ്. വമ ബനഹ, അതിനെ സ്ഥാപിച്ചതും.
5: വസ്സമായി വമ ബനഹ,
4: ആകാശവും അതിനെ സ്ഥാപിച്ചതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
6: വചനം 6.
4: വൽ അർദ്, ഭൂമി തന്നെയാണ്. വമ ത്വഹാഹ, അതിനെ പരത്തിയതും.
5: വൽ അർദ് വമ ത്വഹാഹ,
4: ഭൂമിയും അതിനെ പരത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
6: വചനം 7.
4: വനഫ്സിൻ, ആത്മാവ് തന്നെയാണ്. വമ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയതും അഥവാ ആ ശക്തിയും സമപ്പെടുത്തിയവനും.
5: വനഫ്സിൻ വമ സവ്വാഹ,
4: ആത്മാവും അതിനെ ഘടന ഒപ്പിച്ചു ശരിപ്പെടുത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
6: വചനം 8.
4: ഫഅൽഹമഹ, എന്നിട്ടു അവൻ അതിന് തോന്നിപ്പിച്ചു കൊടുത്തു. ഫുജൂറഹ, അതിന്റെ ദുഷ്ടത, തോന്നിയ വാസം, ദുർനടപ്പ്. വതഖ്വാഹ, അതിന്റെ സൂക്ഷ്മത, ഭയഭക്തിയും.
5: ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ,
4: എന്നിട്ട് അതിന് അതിന്റെ ദുഷ്ടതയും അതിന്റെ സൂക്ഷ്മതയും അവൻ അഥവാ ആ മഹാശക്തി തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
7: സൂര്യാസ്തമനത്തോടുകൂടി ചന്ദ്രൻ പ്രകാശിച്ചു തുടങ്ങുന്നു. അതുകൊണ്ടാണ് അത് അതിനെ തുടർന്നു വരുമ്പോൾ എന്ന് പറഞ്ഞത്. സൂര്യപ്രകാശം മുഴുവനും വെളിപ്പെടുന്നത് പകലിലാണല്ലോ, രാത്രി അതിനെ മൂടി മറക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥകളാണ് 3, 4 വചനങ്ങളിൽ കാണുന്നത്. ആകാശത്തെ ഉയർത്തി സ്ഥാപിച്ചത്, ഭൂമിയെ നിവാസയോഗ്യമാം വണ്ണം പരത്തിയുണ്ടാക്കിയത്, ആവശ്യമായ അവയവങ്ങളും അനുയോജ്യമായ ആകൃതിയും പ്രകൃതിയും നൽകി ആത്മാക്കളെ അഥവാ ദേഹികളെ ശരിപ്പെടുത്തിയത് എന്നീ ഓരോന്നിൻ്റെയും കർത്താവായ ആ മഹാശക്തിയെ കൊണ്ടാണ് 5, 6, 7 എന്നീ വചനങ്ങളിലെ സത്യങ്ങൾ. ആ മഹാശക്തി അള്ളാഹുവല്ലാതെ മറ്റാരുമല്ലെന്ന് സ്പഷ്ടമാണല്ലോ. മനുഷ്യനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തുക മാത്രമല്ല, അവന്റെ നന്മയും തിന്മയും അവന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും നല്ലതും ചീത്തയും ചെയ്യുവാനുള്ള കഴിവ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് എട്ടാം വചനത്തിൽ കാണുന്നത്. ഹൃദയം കൊടുത്തു ചിന്തിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ ശക്തി മഹാത്മ്യങ്ങളെയും അധികാരാവകാശങ്ങളിലുള്ള ഏകത്വത്തെയും വിളിച്ചോതിത്തരുന്ന വമ്പിച്ച ചില ദൃഷ്ടാന്തങ്ങളാണ് ഈ സത്യവാചകങ്ങളിലൂടെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
6: വചനം 9.
4: ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു, ഭാഗ്യം പ്രാപിച്ചു. മൻ സക്കഹ, അതിനെ പരിശുദ്ധമാക്കിയവൻ, സംസ്കരിച്ചവൻ.
5: ഖദ് അഫ്ലഹ മൻ സക്കഹ,
4: തീർച്ചയായും അതിനെ അഥവാ ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ ഭാഗ്യം പ്രാപിച്ചു.
6: വചനം 10.
4: വഖദ് ഖാബ, നിർഭാഗ്യമടയുകയും ചെയ്തു, പരാജയപ്പെടുകയും ചെയ്തു. മൻ ദസ്സാഹ, അതിനെ കളങ്കപ്പെടുത്തിയവൻ.
5: വഖദ് ഖാബ മൻ ദസ്സാഹ,
4: അതിനെ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും നിർഭാഗ്യമടയുകയും ചെയ്തു.
7: മേൽക്കണ്ട സത്യങ്ങളെ തുടർന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു രണ്ട് മൗലിക യാഥാർത്ഥ്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ആത്മപരിശുദ്ധി വരുത്തിയവൻ ഭാഗ്യവാനും വിജയിയുമാണ്, ആത്മകളങ്കം ചെയ്തവൻ ദുർഭാഗ്യവാനും പരാജിതനുമാണ് എന്നത്രേ അത്. സത്യവിശ്വാസം, സൽക്കർമ്മം, സൽസ്വഭാവം ആദ്യായവ മൂലമാണ് ആത്മപരിശുദ്ധിയുണ്ടാകുന്നത്. നിഷേധം, ദുർവൃത്തി, ദുസ്വഭാവം ആദ്യായവ ആത്മാവിനെ കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നു.
6: വചനം 11.
4: വ്യാജമാക്കി സമൂതു, സമൂതു ഗോത്രം. ബിതഗ്വാഹ, അതിന്റെ അതിക്രമം നിമിത്തം, ധിക്കാരം നിമിത്തം.
5: കദ്ദബത് സമൂതു ബിതഗ്വാഹ,
4: സമൂത് ഗോത്രം അതിന്റെ ധിക്കാരം മൂലം വ്യാജമാക്കുകയുണ്ടായി.
6: വചനം 12.
4: ഇദിംബഅസ, നിയുക്തനായ സന്ദർഭം, ഒരുമ്പെട്ട സന്ദർഭം. അഷ്ഖാഹ, അതിലെ ഏറ്റവും ദുർഭാഗ്യവാൻ, ദുഷ്ടൻ.
5: ഇദിംബഅസ അഷ്ഖാഹ,
4: അതിലെ ഏറ്റവും ദുർഭാഗ്യവാനായവൻ നിയുക്തനായി എഴുന്നേറ്റ സന്ദർഭം.
6: വചനം 13.
4: ഫഖാല ലഹും, അപ്പോൾ അവരോട് പറഞ്ഞു, റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ദൂതൻ. നാഖത്തല്ലാഹി, അള്ളാഹുവിന്റെ ഒട്ടകം. വസുഖയാഹ, അതിന്റെ വെള്ളം കുടിയും.
5: فقال لهم رسول الله ناقة الله وسقياها.
4: അപ്പോൾ അവരോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ ഒട്ടകവും അതിന്റെ വെള്ളം കുടിയും സൂക്ഷിക്കുക, അഥവാ അതിനു ഭംഗം വരുത്തരുത്.
6: വചനം 14.
4: ഫകദബൂഹു, എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജ്യമാക്കി. ഫഅഖറൂഹ, അങ്ങനെ അവരതിനെ കുത്തി അറുത്തു കൊന്നു. ഫദംദമ, അപ്പോൾ ഉന്മൂലനാശം വരുത്തി, ആകെ മൂടി ശിക്ഷ. അലൈഹിം, അവരിൽ. റബ്ബുഹും, അവരുടെ റബ്ബ്. ബിദംബിഹിം, അവരുടെ പാപം കൊണ്ട്, തെറ്റുകൊണ്ട്. ഫസവ്വാഹ, എന്നിട്ട് അത് സമമാക്കി, അതിനെ സമമാക്കി, നിരത്തി.

0: എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി അതിനെ കുത്തിയറുത്തു കൊന്നു. അപ്പോൾ അവരുടെ പാപം നിമിത്തം അവരുടെ റബ്ബ് അവരിൽ ശിക്ഷ ആകെ മൂടിക്കളഞ്ഞു. എന്നിട്ട് അത് എല്ലാവർക്കും സമപ്പെടുത്തി, അഥവാ ഒരാളും ഒഴിവായില്ല.
1: വചനം 15.
2: വലാ യഖാഫു, അവൻ ഭയപ്പെട്ടിരുന്നുമില്ല. ഉഖബാഹ, അതിന്റെ അനന്തരഫലം, പര്യവസാനം.
3: വലാ യഖാഫു ഉഖബാഹ,
0: അവൻ അഥവാ റബ്ബ് അതിന്റെ അനന്തരഫലത്തെ ഭയപ്പെട്ടിരുന്നതുമില്ല.
1: ഒരാൾ പോലും ബാക്കിയാകാത്ത വിധം അത്ര വ്യാപകവും കടുത്തതുമായ ശിക്ഷ അവർക്ക് നൽകിയത് നിമിത്തം എന്തെങ്കിലും ഭവിഷ്യത്ത് സംഭവിച്ചേക്കുമോ എന്നുള്ള യാതൊരു ഭയവും അള്ളാഹുവിന് ഇല്ലായിരുന്നു എന്ന് സാരം. ഇത് അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. സാലിഹ് അലൈഹിസലാം നബിയുടെ ജനതയായ സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് ഷുഅറാ, നംല് എന്നീ സൂറത്തുകളിൽ വിശദമായി വിവരിച്ചിട്ടുണ്ടല്ലോ. സംഭവത്തിന്റെ ഏറ്റവും സംക്ഷിപ്ത രൂപമാണ് ഇവിടെ കാണുന്നത്. അവർ സാലിഹ് അലൈഹിസലാം നബിയെ നിഷേധിക്കുകയും ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തു. അവർക്ക് ദൃഷ്ടാന്തമായി ഒരു ഒട്ടകത്തെ അള്ളാഹു നിശ്ചയിച്ചിരുന്നു. അവരുടെ ജലാശയത്തിലെ വെള്ളം അവർക്കും ആ ഒട്ടകത്തിനുമിടയിൽ പങ്കിടപ്പെട്ടിരുന്നു. ഒട്ടകത്തെ ഉപദ്രവിക്കരുതെന്നും ഉപദ്രവിച്ചാൽ അവരിൽ പൊതുശിക്ഷ ഇറങ്ങുമെന്നും അവർക്ക് മുന്നറിയിപ്പും നൽകപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ ധിക്കാരം മുഴുത്ത് ഒട്ടകത്തെ അറുത്തു കൊല്ലുവാൻ തന്നെ അവർ തീരുമാനിച്ചു. അവരിൽ വെച്ച് ഏറ്റവും കടുത്ത ഒരു ധിക്കാരി, അതെ, ഏറ്റവും വലിയ നിർഭാഗ്യവാൻ അതിനു മുമ്പോട്ട് വന്നു. താമസിയാതെ അള്ളാഹു ഒരു ഭൂകമ്പവും ഉഗ്രശബ്ദവും അവരിൽ നിയോഗിച്ചു. അതവരെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് സംഭവത്തിന്റെ ചുരുക്കം. ആ സമുദായത്തിൽ വലിയ നാശകാരികളായ 9 പേരുണ്ടായിരുന്നുവെന്ന് സൂറത്തു നംല് 48 അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അവരിൽ വെച്ച് ഏറ്റവും വലിയ പോക്കിരിയായിരിക്കാം ഈ ദുഷ്ടൻ. മുൻകൈയെടുത്തത് അവനാണെങ്കിലും ആ കൃത്യം നിർവഹിച്ചത് ജനതയുടെ ആവശ്യമനുസരിച്ചും അവരെ പ്രതിനിധീകരിച്ചും കൊണ്ടായിരുന്നതിനാൽ കുറ്റത്തിൽ എല്ലാവരും പങ്കാളികളാണല്ലോ. ആകയാൽ അതവരുടെ പൊതുനാശത്തിന് ഇടയാകുകയും ചെയ്തു.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം ശ്രവിച്ചത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്തു ശംസ് 1 മുതൽ 15 വരെ വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിൽ നിന്നും നാം ശ്രവിച്ചത്.
5: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ 5, നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇങ്ങനെയുള്ള ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശ്വാസ കാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോ ലീനി ഹൃദയ വസന്തം. മുഹമ്മദ് കുട്ടി സലഫി ചേരുന്നു. സൂറത്തു സ്വാദ് 76-80 വരെയുള്ള വചനം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. أما بعد فاتقوا الله عباد الله أعوذ بالله من الشيطان الرجيم قال أنا خير منه خلقتني من نار خلقتني من نار وخلقته من طين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 76-ാമത്തെ വചനമാണ് ഊതിക്കൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ച സംഭവവും ആ സൃഷ്ടിക്കാൻ പോകുന്ന കാര്യം മലായിക്കത്തുകളോട് പറയുകയും അവരോട് ആദം അലൈഹിസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ആ കൽപ്പന അള്ളാഹു പുറപ്പെടുവിക്കുമ്പോൾ ആ സദസ്സിൽ ഇബ്ലീസും ഉണ്ടായിരുന്നു എന്നതാണ് ഖുർആനിലെ മറ്റു പല ആയത്തുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അള്ളാഹു പറയുന്നു, ഖാല, ആ ഇബ്ലീസ് പറഞ്ഞു. അവിടെ ഉദ്ദേശിക്കുന്നത് അവൻ പറഞ്ഞു എന്നത് ഇബ്ലീസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അന ഖൈറുൻ, ഞാൻ ഉന്നതനാണ്, മിൻഹു, അവനേക്കാൾ, അഥവാ ആദമിനേക്കാൾ. ഖലഖതനി, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. മിന്നാരിൻ, തീയിനാൽ, അഗ്നിയിൽ നിന്ന്. വഖലഖതഹു, അവനെ നീ സൃഷ്ടിച്ചു. മിൻതീൻ, കളിമണ്ണിനാൽ. അവൻ പറഞ്ഞു, ഞാൻ അവനേക്കാൾ ഉത്തമനാകുന്നു. എന്നെ നീ അഗ്നിയാൽ സൃഷ്ടിച്ചിരിക്കുന്നു. അവനെ നീ കളിമണ്ണിനാലും സൃഷ്ടിച്ചിരിക്കുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അള്ളാഹു മലായിക്കത്തുകളോട് പറഞ്ഞു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി. നമ്മൾ നേരത്തെ മനസ്സിലാക്കി അത് ഒരു വണക്കം കാണിക്കൽ മാത്രമായിരുന്നു, ഇബാദത്തിൻ്റെ ഒരു സുജൂദായിരുന്നില്ല. അവിടെ മലായിക്കത്തുകൾ പൂർണ്ണമായി ആ കൽപ്പന പ്രാവർത്തികമാക്കാൻ മുന്നോട്ട് വന്നു, അവരും തയ്യാറായി. എന്നാൽ ഇബിലീസ് അതിന് തയ്യാറായില്ല. അവൻ അതിന് പറഞ്ഞ കാരണമാണ് ഈ വചനത്തിൽ പറയുന്നത്, ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാകുന്നു, കാരണം ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാകുന്നു, ആദമാകട്ടെ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ ഒരിക്കലും തന്നെ നമുക്കാർക്കും തടസ്സമാകാൻ പാടില്ല. ഏതൊരു ശ്രേഷ്ഠത നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടോ അത് നൽകിയത് അള്ളാഹു മാത്രമാണെന്ന തിരിച്ചറിവാണ് വിനയം കാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ഞാൻ തരക്കേടില്ലാത്തവനാണല്ലോ, സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളവനാണല്ലോ, ശാരീരികമായ ക്ഷമതയുള്ളവനാണല്ലോ എന്ന ആ ഒരു ധാരണ ഒരു തരത്തിലും അഹങ്കാരികളാകാൻ നമ്മെ പ്രേരിപ്പിക്കരുത്. മറിച്ച് സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ശ്രേഷ്ഠതകളും മറ്റുള്ളവരെക്കാൾ നാം അനുഭവിക്കുന്നുവെങ്കിൽ അതിന് കൂടുതൽ അള്ളാഹുവിലേക്ക് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മളെന്ന തിരിച്ചറിവാണ് ഒരു യഥാർത്ഥ വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത്. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന നിലക്ക് അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ അനുഗ്രഹങ്ങളെ പിൻവലിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്ന ബോധം നമ്മളിലുണ്ടാകണം. പക്ഷേ ഇവിടെ പിശാജ് പറഞ്ഞതുപോലെ തന്നെ പിശാജ് മനുഷ്യർ മനസ്സുകളിൽ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്താഗതികൾ കുത്തിച്ചെലുത്തുമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ ഇത്ര മോശക്കാരനാണോ? ഞാൻ എന്തിനാണ് അവന് താഴ്ന്നു കൊടുക്കുന്നത്? ഞാൻ എന്തിന് വിനയം കാണിക്കണം എന്ന് ചിന്തിക്കുന്നവരെ മനുഷ്യരിൽ കാണാൻ സാധിക്കും. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ, ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ, ഏത് മനുഷ്യരിലും ഈ ചിന്ത ഉണ്ടാവാറുണ്ട് എന്നത് നാം ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇത്തരം സംഭവങ്ങൾ പറയുന്നതിലൂടെ വലിയ ഗുണപാഠമാണ് അവൻ നമുക്ക് നൽകുന്നത്. നാം ഒരിക്കലും ഒരു കാര്യം കൊണ്ടും എത്ര വലിയ കഴിവുള്ള ആളായിരുന്നാലും അല്ലെങ്കിൽ എത്ര കഴിവ് ശേഷിയുള്ള ആളാണെങ്കിലും അഹങ്കാരികളാകാൻ അത് ഇടയാക്കരുത്. അഹങ്കാരിയാവാൻ അത് നമ്മളെ പ്രേരിപ്പിക്കരുത് എന്ന ഒരു വലിയ അധ്യാപനം ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
3: ഖാല അന ഖൈറു മിൻഹു ഖലഖ്തനീ മിന്നാർ ഖലഖ്തനീ മിന്നാരിൻ വഖലഖ്തഹു മിൻ തീൻ.
2: ഖാല, അവൻ പറഞ്ഞു, അന, ഞാൻ, ഖൈറു മിൻഹു, അവനേക്കാൾ ഉത്തമനാകുന്നു.
3: ഖലഖ്തനീ, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, മിന്നാരിൻ, തീയിനാൽ. വഖലഖ്തഹു, അവനെ നീ സൃഷ്ടിച്ചിരിക്കുന്നു, മിത്തീൻ,
2: കളിമണ്ണിൽ നിന്നും. അതുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി നമ്മൾ ബന്ധിപ്പിച്ച് മനസ്സിലാക്കണമെന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നിറത്തിൻ്റെ പേരിൽ, അതേപോലെ തന്നെ സമ്പത്തിൻ്റെ പേരിൽ, തറവാടിൻ്റെ പേരിലൊക്കെ വലിയ ഔന്നിത്യം കാണിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ 1400 വർഷം മുമ്പ് പറഞ്ഞു, ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമിയിൻ, ഒരു അറബിക്ക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ അബിയദ അലാ അസ്വദ, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ഈ ആശയം, ഈ ആദർശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യാ യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വഉൻസ, നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാകുന്നു. വജഅൽനാകും ശുഉബം വഖബാഇല ലിതആറഫു, നിങ്ങളെ വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് തിരിച്ചറിവിനു വേണ്ടിയാകുന്നു.
3: ഇന്ന അക്രമകും ഇൻദല്ലാഹ്,
2: അല്ലാഹുവിങ്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ.
3: അത്ഖാകും,
2: നിങ്ങളിൽ പരമഭക്തി കാത്തു സൂക്ഷിക്കുന്നവനാകുന്നു. അപ്പോ ഏതെങ്കിലും ഭൗതിക സൗകര്യങ്ങളെക്കൊണ്ട് ശ്രേഷ്ഠതകളെക്കൊണ്ട് അഹങ്കരിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. 77-ാമത്തെ വചനം,
3: ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം.
2: ഖാല, അവൻ പറഞ്ഞു,
3: ഫഖ്റുജ്, എന്നാൽ നീ പുറത്തു പോവുക,
2: നീ പുറത്തു പോകണം.
3: മിൻഹ, ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടത്തിൽ നിന്ന്.
2: ഫഇന്നക, കാരണം നിശ്ചയമായും നീ റജീം, ആട്ടപ്പെട്ടവനാണ്. ഇവിടെ ഖാല എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചാണ്. ഖാല, അവൻ പറഞ്ഞു, ഫഖ്റുജ്, എന്നാൽ നീ പുറത്തു പോകണം. മിൻഹ, ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടത്തിൽ നിന്ന്.
3: ഫഇന്നക, നിശ്ചയമായും നീ റജീം, ആട്ടപ്പെട്ടവനാണ്.
2: അപ്പോ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചത് കാരണത്താൽ തൻ്റെ ശ്രേഷ്ഠത അവൻ തൻ്റെ സൃഷ്ടിപ്പിൽ ദർശിക്കുകയും, ഞാൻ മോശക്കാരനല്ല, ഞാൻ ആദമിന് സുജൂദ് ചെയ്യാൻ മാത്രം താഴ്ന്നവനല്ല എന്നവൻ ധരിക്കുകയും, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നതിൽ അവനെ അത് തടസ്സം അവനത് തടസ്സമുണ്ടാക്കുകയും ചെയ്തു. അവനെ അഹങ്കാരിയാക്കി മാറ്റി. അതുവഴി അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനായി. അതാണ് 77-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അള്ളാഹു ആദം, ഈ ഇബിലീസിനോട് അള്ളാഹു കൽപ്പിക്കുന്നു.
3: ഖാല, അവൻ പറഞ്ഞു, ഫഖ്റുജ് മിൻഹാ,
2: നീ അതിൽ നിന്നും പുറത്തു പോവുക.
3: ഫഇന്നക റജീം,
2: എന്നാൽ തീർച്ചയായും നീ ആട്ടപ്പെട്ടവനാണ്. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് ആ വചനം. തുടർന്ന് 78-ാമത്തെ വചനം,
3: വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. വഇന്ന അലൈക, നിശ്ചയമായും നിന്റെ മേൽ ഉണ്ടുതാനും, ലഅനതി, എന്റെ ശാപം, ഇലാ യൗമിദ്ദീൻ, നടപടിയെടുക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ ദിവസം വരെ. വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, നിശ്ചയമായും നടപടിയെടുക്കുന്ന ദിവസം വരേക്കും അല്ലെങ്കിൽ പ്രതിഫല ദിവസം വരേക്കും നിന്റെ മേൽ എന്റെ ശാപമുണ്ടായിരിക്കുന്നതാണ്. ഇതും നാം ചിന്തിക്കേണ്ട, മനസ്സിരുത്തി വായിക്കേണ്ട വചനമാണ്. അല്ലാഹുവിന് വഴിപ്പെടാൻ തയ്യാറില്ലാതിരുന്നാൽ, അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിച്ചാൽ, അത് അല്ലാഹുവിന്റെ ശാപത്തിനും കോപത്തിനും നമ്മെ അർഹരാക്കി മാറ്റും. അതുവഴി നാം ദുനിയാവിലും ആഖിറത്തിലും പരാജിതരായിട്ട് മാറുമെന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ദുനിയാവിലെ ചില്ലറ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് പരലോകത്തെ വിസ്മരിച്ചുകൊണ്ട് മരണത്തെയും മരണശേഷമുള്ള ജീവിതത്തെയും നിഷേധിക്കുന്ന, അതിനൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതുവഴി ഇഹലോകവും പരലോകവുമാണ് തങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്ന ഗൗരവമായ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയാതെ പോകുന്നു. ഇവിടെ അല്ലാഹുവിനെ ധിക്കരിച്ചതുവഴി അല്ലാഹുവിന്റെ നിത്യശാപത്തിന് ഇബ്ലീസ് കാരണക്കാരനായി എന്നതാണ് 78-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. തുടർന്ന് 79-ാമത്തെ വചനം,
4: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ.
3: ഖാല, അവൻ പറഞ്ഞു, റബ്ബി, എന്റെ രക്ഷിതാവേ,
4: ഫഅൻദിർനീ,
3: എനിക്ക് ഒഴിവ് നൽകണേ,
4: ഫഅൻദിർനീ,
3: എന്നാൽ എനിക്ക് ഒഴിവ് നൽകണേ,
4: ഇലാ യൗമി,
3: ദിവസം വരെ,
4: യുബ്അസൂൻ,
3: അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന. 79-ാമത്തെ വചനം,
4: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ.
3: അവൻ പറഞ്ഞു, രക്ഷിതാവേ, എന്നാൽ അവർ, അതായത് മനുഷ്യർ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരേക്കും നീ എനിക്കു കാലതാമസം നൽകേണമേ.
2: അല്ലാഹുവിന്റെ കൽപ്പന ലംഘിച്ച, ധിക്കാരം കാണിച്ച ഇബ്ലീസിന്റെ കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്.
3: അവൻ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ ഇവിടെ ജീവിക്കാൻ നീ എനിക്ക് അവസരം തരണേ എന്ന്. അവന്റെ ആ നിർദ്ദേശം അല്ലെങ്കിൽ ആവശ്യം അല്ലാഹു അംഗീകരിച്ചു എന്നാണ് തുടർന്നുള്ള വചനത്തിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു പരീക്ഷണം എന്ന നിലക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരും വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോകുന്നവരും ദുർമാർഗത്തിലേക്ക് വഴി തെറ്റിപ്പോകുന്നവരും ആരാണെന്ന് അല്ലാഹു പ്രത്യക്ഷത്തിൽ അത് കാണിക്കാൻ വേണ്ടി, അല്ലാഹു അത് മനസ്സിലാക്കാൻ വേണ്ടി എന്നതിനേക്കാൾ കൂടുതൽ, അത് അല്ലാഹു പ്രത്യക്ഷത്തിൽ കാണിക്കാൻ വേണ്ടി ഒരു പരീക്ഷണം എന്ന നിലക്ക് ഇബ്ലീസിന് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അല്ലാഹു അവസരം നൽകിയെന്നാണ് തുടർന്നുള്ള വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 79-ാമത്തെ വചനം,
4: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ.
3: ഖാല, അവൻ പറഞ്ഞു, റബ്ബി, എന്റെ രക്ഷിതാവേ,
4: ഫഅൻദിർനീ,
3: എനിക്ക് നീ കാലതാമസം നൽകണേ,
4: ഫഅൻദിർനീ,
3: എനിക്ക് നീ കാലതാമസം നൽകണേ, ഫീ ഇലാ യൗമി യുബ്അസൂൻ,
4: ഇലാ യൗമി, ദിവസം വരെ,
3: യുബ്അസൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ. തുടർന്നുള്ള വചനം ഇതിന്റെ വിശദീകരണമാണ്.
4: ഖാല ഫഇന്നക മിനൽ മുദരീൻ.
3: ഖാല, അവൻ പറഞ്ഞു, അഥവാ അല്ലാഹു പറഞ്ഞു, ഫഇന്നക, എന്നാൽ നിശ്ചയമായും നീ,
4: മിനൽ മുദരീൻ,
3: കാലതാമസം നൽകപ്പെട്ടവരിൽ തന്നെ. അതായത് അവൻ അഥവാ അല്ലാഹു പറഞ്ഞു, എന്നാൽ നീ കാലതാമസം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ. അപ്പോ ഇവിടെ ഇബ്ലീസിന്റെ ആവശ്യം അല്ലാഹു അംഗീകരിച്ചു. ഒരു പരീക്ഷണാർത്ഥം ഈ ഭൂമുഖത്ത് ജീവിക്കാൻ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അല്ലാഹു അവന് അവസരം നൽകി. പക്ഷേ എത്ര കാലം ജീവിക്കാൻ അവസരം ലഭിച്ചാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരംശം പോലും അനുഭവിക്കാൻ അവന് അവസരമില്ല എന്നത് അത് ഗൗരവതരമായ കാര്യമാണ്. നാം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. ദീർഘകാലം ജീവിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും, മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ദീർഘകാലം ജീവിക്കുകയും നല്ല നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളാകുന്നു എന്നതാണ്. നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമാണ്. കാലം ദൈർഘ്യമാകുമ്പോൾ, ദീർഘകാലം ജീവിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യർ ദുർവൃത്തിയിലേക്കും അതേപോലെ ദുഷ്ടതയിലേക്കും വഴിമാറി സഞ്ചരിച്ച കാഴ്ചയാണ് പൂർവീകരിൽ നമുക്ക് കാണാൻ സാധിക്കുക. അള്ളാഹു വേദക്കാരെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അവർക്ക് കാലം ദീർഘിച്ചു പോയി, അതുവഴി അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്ന്. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കണം. എത്ര കാലമാണ് അള്ളാഹു അനുവദിച്ചതെന്ന് നമുക്കറിയില്ല, പക്ഷേ എത്ര കാലമായിരുന്നാലും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമാണ് ഈ ആയുഷ്കാലം നമുക്ക് ഉപകാരപ്പെടുക. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. തുടർന്ന് അള്ളാഹു 81-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം. അവിടെ ഇലാ യൗമിൽ വഖ്തി അല്ല വഖ്തി എന്ന് തന്നെ പറയണം, കാരണം ഹുറൂഫുൽ ഖൽഖലയുടെ അക്ഷരമാണ്. സുക്കൂർ നൽകപ്പെടുമ്പോൾ സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടൊരു അക്ഷരമാണ് ഖാഫ്. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ആ ദിവസം വരെ, ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ അല്ലെങ്കിൽ ആ സമയം വരെ, അൽ മഅലൂം, അറിയപ്പെട്ട, അതായത് അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ആ ദിവസം വരേക്കും, ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാകുന്നു. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ദിവസം വരെ. അപ്പോൾ ഖിയാമത്ത് നാളിനെക്കുറിച്ച് വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ പരിശോധിച്ചാൽ അത് നിർണിതമായ ദിവസമാണ്, അറിയപ്പെട്ട ദിവസമാണ്. അതൊരിക്കലും തന്നെ അറിയപ്പെടാത്തതല്ല, വിദൂരതയിലല്ല എന്നാണ് ഖുർആന്റെ ഭാഷ്യം. സൂറത്ത് മഅരിജിൽ കാണാം, ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ, തീർച്ചയായും അവർ അതിനെ വിദൂരയായി കാണുന്നു, നാം അതിനെ അടുത്തായി കാണുന്നു. മറ്റു പല സൂറത്തുകളിലും ആ ദിവസത്തെക്കുറിച്ച് വഖ്തിൽ മഅലൂം അല്ലെങ്കിൽ യൗമിൽ മഅലൂം എന്നൊക്കെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. അതുപോലെയാണ് ഇവിടെയും പറഞ്ഞത്, ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ, യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ, അൽ മഅലൂം, അറിയപ്പെട്ട അല്ലെങ്കിൽ നിശ്ചിതമായ, അതായത് പക്ഷേ നിശ്ചിതമായ അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ദിവസം വരെ. അതാണ് 81-ാമത്തെ ആയത്ത്. അത് പറഞ്ഞാൽ ആ സമയം വരെ അവന് അല്ലാഹു അവസരം നൽകിയിരിക്കുന്നു എന്നർത്ഥം.
4: ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ,
3: ഖാല, അവൻ പറഞ്ഞു, ഫബിഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ഫബിഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം,
4: ലഉഗ്വിയന്നഹും,
3: നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും,
4: ലഉഗ്വിയന്നഹും,
3: നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും,
4: അജ്മഈൻ,
3: എല്ലാവരെയും. ഖാല, അവൻ പറഞ്ഞു, ഫബിഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം,
4: ലഉഗ്വിയന്നഹും,
3: നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും,
4: അജ്മഈൻ,
3: എല്ലാവരെയും. അതായത് അവൻ അഥവാ ഇബ്ലീസ് പറഞ്ഞു, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ഞാൻ അവരെ അഥവാ മനുഷ്യരെ മുഴുവനും നിശ്ചയമായും വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിനോട് ഒരു വെല്ലുവിളി സ്വരത്തിൽ അല്ലെങ്കിൽ സത്യം ചെയ്തുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ അവരെ എല്ലാവരെയും വഴിപിഴപ്പിക്കും. ഇതും നമുക്ക് വലിയ പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യരെ വഴിപഴപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ അതിനുവേണ്ടി തക്കം പാർത്തിരിക്കുന്നവനായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇബ്ലീസിനെയും അവൻ്റെ കൂട്ടാളികളെയും പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രംഗത്തും അവൻ്റെ ദുർമാർഗങ്ങളെക്കുറിച്ച്, അവൻ്റെ വഴിതെറ്റിക്കലിനെക്കുറിച്ചുള്ള ജാഗ്രതാബോധം സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കണം. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഖുർആന്റെ കൽപ്പന അതാണ്, ഫഇദാ ഖറഅത ഫസ്തഈദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ ഓതുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും നീ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക എന്നതാണ്. അതുകൊണ്ട് പിശാചിനെക്കുറിച്ചും അവൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ചും അവൻ അവൻ്റെ അനുയായികളെ നരകത്തിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫിയായിരുന്നു. ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാദ് 76 മുതൽ 80 വരെയുള്ള വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. نور على مر الزمان
5: تألقا وأضاء لي الدنيا طريقا.

പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത്

0: അത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: نور أطل على الحياة رحيما.
4: Peace Radio, الإجابة.

0: എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നു ഖാരിയുകളുടെ പാരായണം ശ്രദ്ധിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന കിഡ്സ് ടൈം പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അല്ലൈൽ, സൂറത്തു അല്ലോഹ, സൂറത്തു അഷ്ഷർഹ് എന്നിവ പാരായണം ചെയ്തുകൊണ്ട് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കിഡ്സ് ടൈം. ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ് ആണ് ഇന്നത്തെ കുരുന്നുഖാരികളുടെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖതമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 25 ഷെയ്ഖ് അബ്ദുർ റഷീദ് സൊഫിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.

0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖതമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 25 ഷെയ്ഖ് അബ്ദുറഷീദ് സുഹഫിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി കിഡ്സ് ടൈം. തങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത്. സൂറത്തുൽ അലഖിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 489-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 489-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 902-0840-840.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് സൂറത്തു നിസായിലെ 77 മുതൽ 82 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹദദ്.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ ലീനി ഹിഫ്ളുൽ ഖുർആൻ. ജാഫർ സലഫി നമ്മുടെ കൂടെ ചേരുന്നു. സൂറത്തുൽ അഹ്സാബ് 52 ഭാഗം 2.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം പഠിക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഹിഫ്ളുൽ ഖുർആൻ നിർവഹിച്ചത് ജാഫർ സലഫി. സൂറത്തുൽ അഹ്സാബ് 52 ഭാഗം 2.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിലെ ഇളം പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ മധുരതരമായ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഇളം പ്രായക്കാരായ കാരികളുടെ ആകർഷണീയമായ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു ത്വാരിഖ് പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. മുഹമ്മദ് ത്വാഹ അൽ ജുനൈദിന്റെ സൂറത്തു ത്വാരിഖ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: Peace Radio. Tune to reality.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യ വിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിന്റെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സൂറ ആറാഫ് പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ അബ്ദുൽ അസീസ് അസ്സഹ്റാനി.

0: മാഷാഅല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ സൂറ ആറാഫ് പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിടിലൻ പരിപാടികളുമായി. സ്റ്റാർക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗവിരുന്ന് സ്റ്റാർക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: نور على مر الزمان تألقا وأضاء للدنيا طريقا.
4: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ സൂറ ബക്കറ 42-43 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ ശ്രോതാക്കളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 41 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 42-43 ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
2: ولا تلبسوا الحق بالباطل وتكتموا

ولا تلبسوا الحق بالباطل ولا تلبسوا الحق ഇവിടെ അൽ ഹഖ ഹഖ എന്നതിലെ ഹാവും ഖാഫും ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. അൽ ഹഖ എന്ന് പറഞ്ഞത് ولا تلبسوا الحق എന്നല്ല ولا تلبسوا الحق ഹാ തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ് ആ അക്ഷരം വരുന്ന സ്ഥലം. അതുപോലെ ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം അഥവാ ഹാവും ഗൈനുമെല്ലാം കഴിഞ്ഞ് തൊട്ടുമേലെയാണ് ഖാഫിൻ്റെ ആ ഒരു ശബ്ദം വരുന്ന ആ ഒരു മഖ്റജ്. അപ്പോൾ അൽ ഹഖ ഹഖ ഹഖ ഇങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ബിൽ ബാത്തിലി ബിൽ ബാത്തിലി ഇവിടെയൊക്കെ ഓതിപ്പോകുമ്പോൾ പലപ്പോഴും ബിൽ ബാത്തിലി എന്നാണ് പറയുക. ത പോലെ പ എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഈ തുബാക്ക് എന്ന ആ ഒരു സിഫത്ത് ഒരു വിശേഷണം അതിന് പ്രത്യേകം കൊണ്ടുവരണം. പ എന്ന അക്ഷരത്തിന് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണത്. അപ്പോൾ ബിൽ ബാത്തിലി ബിൽ ബാത്തി തി ത തി തു അത് അത് ബിൽ ബാത്തിലി വതക്തുമുൽ വതക് ക കി കു അക് വതക് വതക്തുമുൽ വതക്തുമുൽ ഹഖ വതക്തുമുൽ ഹഖ ഇവിടെയും അൽ ഹഖ എന്നുള്ള പദം പ്രത്യേകം ശ്രദ്ധിക്കണം. വതക്തുമുൽ ഹഖ വഅൻതും വഅൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉ ബിഗുന്ന വഅൻതും സാകിന നൂനിന് ശേഷം ത വന്നു. ഇഖ്ഫാന്റെ അക്ഷരമാണ് ത. അപ്പോൾ അവ്യക്തമാക്കി മണിക്കണം. വഅൻതും തഅലമൂൻ ത ഐന് തൊണ്ടയുടെ മധ്യഭാഗം ഐനും ഹാവുമാണ് തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജുള്ളത്. അപ്പോൾ തഅലമൂൻ തഅലമൂൻ ഇങ്ങനെ ഓതണം. തഅലമൂൻ എന്ന് ഹംസ ആവരുത്, തഅലമൂനല്ല തഅലമൂൻ തഅലമൂൻ. അടുത്ത ആയത്തിൽ വഅഖീമുസ്സലാത ഖാഫ് നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞിട്ടുള്ള ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. സ്വാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വാദ് ഉച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ കൂർപ്പിച്ച് പിടിച്ച് പറയുകയല്ല വേണ്ടത്, സ്വാ എന്നല്ല, സ്വാ സ്വീ സു അങ്ങനെയല്ല, സാ സാ സ്വീ. ഇതും കണ്ട് പഠിക്കേണ്ട ഒരു അക്ഷരമാണ്. എങ്ങനെയാണത് ഉച്ചരിക്കുന്നത് എന്നുള്ളത് കണ്ടിട്ടും കൂടെ പഠിക്കേണ്ട ഒരു അക്ഷരമാണ്. അസ്സലാത്ത് വഅഖീമുസ്സലാത്ത് വആതുസ്സകാത്ത് വആതുസ്സകാത്ത് വർകഉ വർ റാഇനെ സുക്കൂനാണ് അവിടെ, വർ എന്ന് റ കൂടുതൽ അങ്ങനെ ഉണ്ടാവരുത്. വർകഉ വർകഉ റാ ദി റു അർ വർകഉ തക്രീർ എന്നാണ് അതിൻ്റെ ആ ഒരു പേര് സിഫത്തിന്. റർ എന്ന ശബ്ദം കൂടുതൽ ഉണ്ടാവരുത്, പിടപ്പിക്കുക എന്ന് പറയും. അപ്പോൾ വർകഉ വർകഉ എന്നാണ് പറയേണ്ടത്. അവിടെയും ഐന് ഉണ്ട്, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. ശ്രദ്ധിച്ച് പറയണം, വർകഉ എന്നല്ല ഓതേണ്ടത്, വർകഉ എന്ന് ഓതിപ്പോവരുത്. ഇതൊക്കെ സാധാരണ നമ്മൾ ഓതിപ്പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ധാരാളമായിട്ട് വരും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. വർകഉ വർകഉ മഅ റാകിഈൻ മഅ തൊണ്ടയുടെ മധ്യഭാഗം ഐന് മഅ റാകിഈൻ മഅ റാകിഈൻ റാകിഈൻ ഇവിടെ മഅ റാഇന് ശബ്ദമുണ്ട്, എന്നാൽ പോലും റാ മഅ റാകിഈൻ എന്ന് പറയരുത്. മഅ റാകിഈൻ റാ ആ തക്രീർ എന്ന സിഫത്ത് ഇവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടുതലായിട്ട് ഉണ്ടാവരുത്. മഅ റാകിഈൻ എന്ന് പറഞ്ഞാൽ മതി. ഇതിലുള്ള മദ് അവസാനത്തിൽ ആയത്തിൻ്റെ അവസാനത്തിലുള്ള മദ് മദ് ആയിരുന്നു സുക്കൂൻ എന്ന് പറഞ്ഞാൽ മഅ റാകിഈന തൊട്ടുമേലെ തഅലമൂന നൂന് ഫതഹാണുള്ളത്. അപ്പോൾ നമ്മൾ നിർത്തുന്ന സമയത്ത്
റാകിഈൻ, അതുപോലെ തഅലമൂൻ ഫതഹനെ സുക്കൂനാക്കുന്നു. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ആവട്ടെ, വാവ് ആവട്ടെ, യാ ആവട്ടെ, ഇതിന് ശേഷം സുക്കൂൻ വന്നാൽ എന്തായി? 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദായി. ഇവിടെ നമ്മൾ നിർത്തുന്നതിനാൽ സുക്കൂൻ വരുന്നു. മഅറാകിഈന എന്നുള്ളത് മഅറാകിഈൻ, നൂന് സുക്കൂൻ വരുന്നു നിർത്തുന്നതിനാൽ, വഖഫ് ചെയ്യുന്നതിനാൽ. അതുകൊണ്ടാണ് മദ് ആരിദ് ലിസുക്കൂൻ എന്ന് പറയുന്നത്. ഇൻഷാ അള്ളാ ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين.
1: سورة البقرة 42-43 ആയത്തുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ശുദ്ധ ഖുർആൻ പരമാവധി നന്നായിട്ട് തജ്വീദ് നിയമങ്ങളനുസരിച്ച് തെറ്റുകളൊന്നുമില്ലാതെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാരക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ സൂറ ബക്കറയിലെ 42-43 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശ്വാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ, ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഖാരിഉകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തു ത്വഹ 7 മുതൽ 17 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി തൗഫീഖ് അസ്സയ്യർ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറ ആല ഇംറാൻ 65 മുതൽ 70 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ ആൽ ഇംറാനിലെ 65 മുതൽ 70 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. സൂറ സ്വാദ് 81 മുതൽ 85 കൂടിയ വചനങ്ങൾ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم قال فبعزتك لأغوينهم أجمعين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്ത് സ്വാദിലെ 72 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. 72-ാമത്തെ വചനം കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഓതിയതാണ്, അർത്ഥം പറഞ്ഞതാണ്. ഖാല, അവൻ പറഞ്ഞു, ഫബി ഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ലഉഗ്വിയന്നഹും, നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും, അജ്മഈൻ, എല്ലാവരെയും. ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞ കാര്യമാണ്, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ഞാൻ അവരെ അഥവാ മനുഷ്യരെ മുഴുവനും നിശ്ചയമായും വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. ആ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, മനുഷ്യരെ മുഴുവനായും വഴിപഴപ്പിക്കാൻ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായി നടക്കുന്നവനാണ് പിശാജ് എന്നർത്ഥം. അള്ളാഹു ഈ കാര്യം നമ്മളെ അറിയിക്കാനുള്ള കാരണം, പിശാജിൻ്റെ ദുർബോധനത്തെക്കുറിച്ച്, ദുർമാർഗത്തെക്കുറിച്ച് നാം ഏവരും ബോധവാന്മാരായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വിശ്വാസരംഗത്തും ആചാരരംഗത്തും അനുഷ്ഠാന രംഗത്തും അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്തും കുടുംബജീവിതത്തിലും സാമൂഹിക രംഗത്തും എല്ലാ രംഗത്തും പൈശാചികമായ ദുഷ്പ്രേരണകൾക്ക് വശംവദരായിക്കൊണ്ട് ഇസ്ലാമികമായ അധ്യാപനങ്ങളെ അവഗണിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതെങ്കിലും അന്യ ആളുകളല്ല, വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. പിശാചിൻ്റെ ദുർബോധനങ്ങൾക്ക് ഏതെങ്കിലും രംഗത്ത് ഞാൻ വശംവദനായിട്ടുണ്ടോ? ധാർമ്മിക രംഗത്തോ, സദാചാര രംഗത്തോ, ലൈംഗിക രംഗത്തോ, സാമ്പത്തിക രംഗത്തോ, പൈശാചികമായ ദുർബോധനങ്ങളിൽ ഞാൻ വശംവദനായിട്ടുണ്ടോ എന്ന് ഓരോ സത്യവിശ്വാസിയും എപ്പോഴും തന്നെക്കുറിച്ച് ചിന്തിക്കണമെന്നർത്ഥം. അതാണ് ആ വചനം നമുക്ക് നൽകുന്നൊരു വലിയ സന്ദേശം. തുടർന്ന് 83-ാമത്തെ വചനം,
2: ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ,
1: ഇല്ല ഇബാദക, നിന്റെ അടിയാന്മാരെ ഒഴികെ,
2: മിൻഹും അവരിൽ നിന്ന്, അൽ മുഖ്ലസീൻ, കളങ്കരഹിതരാക്കപ്പെട്ട, ശുദ്ധരാക്കപ്പെട്ട,
1: അഥവാ അവരിൽ നിന്നും അഥവാ നിന്റെ ദാസന്മാരിൽ നിന്നും കളങ്കരഹിതരാക്കപ്പെട്ട നിന്റെ അടിയാന്മാരെ ഒഴികെ. ഈ വചനം വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതും അതോടൊപ്പം തന്നെ അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ടതുമായ ഒരു കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും പിശാചിൻ്റെ പ്രേരണയ്ക്ക് വശം വദരാവാറുള്ളത്, പൈശാചികമായ മാർഗം അവലംബിക്കുന്നത് ഇഖ്ലാസില്ലാത്ത ഏതെങ്കിലും ആളുകളിൽ നിന്നാണെന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നാം

അള്ളാഹുവിന് ഇബാദത്ത് എടുത്തെടുക്കുന്ന കാര്യത്തിലും ഇസ്ലാമികമായ ജീവിതം നയിക്കുന്ന കാര്യത്തിലൊക്കെ ഇഖ്ലാസോടുകൂടിയാണ് നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായും പിശാചിന് നമ്മെ തെറ്റിക്കാൻ, നമ്മെ വഴിപഴപ്പിക്കാൻ കഴിയുകയില്ല എന്നതാണ് ഇവിടെ പിശാച് തന്നെ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്, ഏത് രംഗത്തും മുഖലിസ്വീങ്ങളിൽ ഉൾപ്പെടാൻ, ഇഖ്ലാസോടുകൂടി തന്നെ ജീവിക്കാൻ നാം കഠിനമായി പരിശ്രമിക്കുക. ചില ദുആകളിൽ കാണാൻ സാധിക്കും, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി, അല്ലാഹുവെ കാപട്യത്തിൽ നിന്ന് നീ എൻ്റെ മനസ്സിനെ ശുദ്ധിയാക്കേണമേ. അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വ അമലി മിനർ റിയാഇ, എൻ്റെ കർമ്മങ്ങളെ പ്രകടനപരതയിൽ നിന്നും നീ ശുദ്ധിയാക്കേണമേ. വ അമലി മിനർ റിയാഇ വ ലിസാനി മിനൽ കദിബി, കളവിൽ നിന്ന് എൻ്റെ നാവിനെ നീ ശുദ്ധിയാക്കേണമേ. വ ഐനി മിനൽ ഖിയാന, വഞ്ചനാപരമായ നോട്ടങ്ങളിൽ നിന്ന് എൻ്റെ കണ്ണിനെ നീ ശുദ്ധിയാക്കേണമേ. അപ്പം ഏത് സമയത്തും സത്യവിശ്വാസി തൻ്റെ കർമ്മങ്ങൾ ഇഖ്ലാസില്ലാതാകുന്നുണ്ടോ എന്നത് എപ്പോഴും പുനഃപരിശോധന നടത്തേണ്ട കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഇഖ്ലാസില്ലാത്ത കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമേ അല്ല. എത്ര വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നാലും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ ആ ഇൽമ് ആ അറിവ് അയാൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ, ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടാൻ വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതിക താൽപ്പര്യത്തിന് വേണ്ടിയോ തൻ്റെ അറിവ് വിനിയോഗിച്ചാൽ ഒരു വിലയും അള്ളാഹു അതിന് കൽപ്പിക്കുകയില്ല എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്, ഇഖ്ലാസോടുകൂടി തന്നെയാകണം നമ്മളുടെ കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ നാം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാമല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാര്യം, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക നിയ്യത്തനുസരിച്ചാകുന്നു. ഹദീസ് കാണാൻ സാധിക്കും, വ ഇന്നമാലി കുല്ലിമ്രിഇം മാ നവ, ഓരോ മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതുണ്ടായിരിക്കുമെന്നാണ്. അപ്പം നമ്മുടെ കർമ്മത്തിൻ്റെ വണ്ണമോ വലിപ്പമോ ത്യാഗമോ അതൊന്നുമല്ല ആ കർമ്മം അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമാകാനുള്ള മാനദണ്ഡം, മറിച്ച് മനസ്സിൻ്റെ വിശുദ്ധിയാണ്. ഇന്നല്ലാഹല യന്ദുറു ഇലാ അജ്സാമിക്കും വല ഇലാ സുവരിക്കും, അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ തടികളിലേക്കോ അല്ല നോക്കുക. വലാക്കി യന്ദുറു ഇലാ ഖുലൂബിക്കും, മറ്റൊരു റിപ്പോർട്ടിൽ വ ഇലാ അഅമാലിക്കും എന്നും കാണാൻ സാധിക്കും. അള്ളാഹു നോക്കുക നിങ്ങളുടെ ഹൃദയത്തിലേക്കാകുന്നു, നിങ്ങൾ അനുഷ്ഠിക്കുന്ന കർമ്മത്തിൻ്റെ അതിൻ്റെ വിശുദ്ധിയിലേക്കാകുന്നു. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം, പൈശാചികമായ ദുർബോധനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ, പിശാചിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അവൻ്റെ ദുർബോധനങ്ങളിൽ ദുഷ്പ്രേരണകളിൽ അകപ്പെടാതിരിക്കാൻ ഇഖ്ലാസോടുകൂടി ജീവിക്കുക എന്നതാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. നിസ്കാരമായിരുന്നാലും ഏത് ആരാധനാ കർമ്മമായിരുന്നാലും അതിൽ ഇഖ്ലാസ് ഏറെ പ്രധാനമാകുന്നു. അള്ളാഹു മുഖ്ലിസീങ്ങളായി അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും അവൻ്റെ പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതാണ് ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, അവരിൽ നിന്നും കളങ്കരഹിതരാക്കപ്പെട്ട അഥവാ ശുദ്ധന്മാരായ നിന്റെ അടിയാന്മാരെ ഒഴികെ എന്ന് പറഞ്ഞാൽ, ഇഖ്ലാസോടുകൂടി ജീവിക്കുന്നവരെ പിശാചിന് പിഴപ്പിക്കാൻ കഴിയില്ല എന്നർത്ഥം. ഖാല ഫൽ ഹഖു വൽ ഹഖ അഖൂൽ, അവിടെ ഒന്നാമത്തേത് ഹഖു എന്നതും രണ്ടാമത്തേത് ഹഖ എന്നതുമാകുന്നു. അറബി ഭാഷയിൽ ഫത്ഹും ലൊമ്മും കെസറുമൊക്കെ തന്നെ അത് ശ്രദ്ധിച്ചു വേണം ഉച്ചരിക്കാൻ, അല്ലെങ്കിൽ അർത്ഥത്തിൽ വ്യത്യാസം വരുമെന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖാല ഫൽ ഹഖു വൽ ഹഖ അഖൂൽ, ഖാല അവൻ പറഞ്ഞു, ഫൽ ഹഖു എന്നാൽ അല്ലെങ്കിൽ അപ്പോൾ പരമാർത്ഥം യഥാർത്ഥം, വൽ ഹഖ പരമാർത്ഥം തന്നെ സത്യം തന്നെ, അഖൂൽ ഞാൻ പറയുന്നു, അതായത് അവൻ റബ്ബ് പറഞ്ഞു അപ്പോൾ പരമാർത്ഥം ഇതത്രേ, പരമാർത്ഥം തന്നെയാണ് ഞാൻ

0: പറയുന്നത്. ആദ്യത്തേത് അതൊരു വചനം, ഒരു ഒരു വചനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വാചകമായിട്ടാണ് പറയുന്നത്. കാല ഫൽ ഹഖു, അവൻ പറഞ്ഞു, അപ്പോൾ പരമാർത്ഥം ഇതുതന്നെ. പിന്നെ അടുത്തത് വൽ ഹഖ അഖൂലു, പരമാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത് എന്നർത്ഥം. വളരെ ശ്രദ്ധേയമാണ് ആ പറഞ്ഞ കാര്യം. ഈ പറഞ്ഞതാകുന്നു പരമാർത്ഥം, ഇതാകുന്നു യാഥാർത്ഥ്യം, മറ്റൊന്ന് അള്ളാഹു പറയുന്നതെല്ലാം സത്യം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ പല ഭാഗത്തും ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. എന്തൊരു കാര്യമാണോ പിശാചനെക്കുറിച്ചായിരുന്നാലും മറ്റു കാര്യങ്ങളെക്കുറിച്ചായിരുന്നാലും അള്ളാഹു പറയുന്നത് അതുതന്നെയാണ് സത്യം, അതുതന്നെയാണ് പരമമായ സത്യം. മറ്റൊരു കാര്യം, അള്ളാഹു ഏതൊരു കാര്യം പറയുന്നുവോ ആ പറയുന്ന കാര്യം സത്യസന്ധം മാത്രമായിരിക്കും. അസത്യമായത് അള്ളാഹുവിൻ്റെ വചനത്തിൽ ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല എന്നർത്ഥം. അതാണ് രണ്ടാമത് പറഞ്ഞ വൽ ഹഖ അഖൂലു, ഹഖായത് മാത്രമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നിടത്ത് വഹാദിഹിൽ ആയത്തുൽ കരീമ കൗലിഹി തആല വലാകിന്ന ഹഖൽ ഖൗലു മിന്നി, ഇത് അള്ളാഹുവിൻ്റെ മറ്റൊരു വചനം പോലെയുള്ള ഒരു വചനമാകുന്നു. വലാക്കിൻ ഹക്കൽ കൗലു മിന്നി, എന്നാൽ പക്ഷേ സത്യം അത് എന്നിൽ നിന്നുള്ളാകുന്നു, അല്ലെങ്കിൽ എൻ്റെ ആ വാക്ക് അത് സത്യം തന്നെയാകുന്നു. ഏതാണത്? ലഅംലഅന്ന ജഹന്നമ, തീർച്ചയായും ഞാൻ നരകത്തെ നിറക്കുക തന്നെ ചെയ്യും. മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ, മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നുമുള്ള എല്ലാവരെ കൊണ്ടും, അഥവാ ബഹുഭൂരിഭാഗത്തെക്കൊണ്ടും. അതാണ് അതിന് കൊടുത്ത ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, ഇമാം മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ബി അന്ന മഅനാഹു അനൽ ഹഖു, ഞാനാകുന്നു സത്യം. വൽ ഹഖു അഖൂലു, ഞാൻ പറയുന്നതും സത്യമാകുന്നു. അതാണ് ആ രണ്ട് വാക്കിനെയും വിശദീകരിച്ചുകൊണ്ട് മുജാഹിദ് റഹ്മഹുള്ള വ്യാഖ്യാനം കൊടുക്കുന്നു. ഖാല ഫൽ ഹഖു എന്ന് പറഞ്ഞാൽ അനൽ ഹഖു എന്നാണ്, അതായത് ഞാനാകുന്നു സത്യം. രണ്ടാമത്തേത് വൽ ഹഖ അഖൂൽ, അതായത് വൽ ഹഖ അഖൂലു, അൽ ഹഖു മിന്നി വ അഖൂലുൽ ഹഖ, സത്യം എന്നിൽ നിന്നുള്ളാകുന്നു, ഞാൻ പറയുന്നത് സത്യമാകുന്നു. അതേപോലെ തന്നെ ഇമാം സുദ്ദി റഹ്മഹുള്ള പറയുന്നത് വഖാല സുദ്ദി വഹുവ ഖസമുൻ അഖസമല്ലാഹു ബിഹി, അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വാചകമാകുന്നു അത് എന്നതാകുന്നു. ഏതായിരുന്നാലും 84-ാമത്തെ വചനം ഖാല ഫൽ ഹഖു വൽ ഹഖ അഖൂൽ, അവൻ പറഞ്ഞു, അപ്പോൾ പരമാർത്ഥം ഇതത്രേ. പിന്നെ വൽ ഹഖ അഖൂൽ, പരമാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത് എന്നർത്ഥം. ഇനി 85-ാമത്തെ വചനം ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മാ തബിഅക മിൻഹും അജ്മഈൻ, ലഅംലഅന്ന, തീർച്ചയായും ഞാൻ നിറക്കും. ലഅംലഅന്ന, തീർച്ചയായും ഞാൻ നിറക്കും എന്ന് മാത്രമല്ല നിറക്കുക തന്നെ ചെയ്യും. ലഅംലഅന്ന ജഹന്നമ, ജഹന്നം അഥവാ നരകം, മിങ്ക നിന്നെ കൊണ്ട് അല്ലെങ്കിൽ നിന്നാലും, വമിമ്മാ തബിഅക നിന്നെ പിൻപറ്റിയവരെ കൊണ്ടും അല്ലെങ്കിൽ നിന്നെ പിൻപറ്റിയവരാലും, മിൻഹും അവരിൽ നിന്ന്, അജ്മഈൻ എല്ലാം അല്ലെങ്കിൽ മുഴുക്കെ, അതായത് നിശ്ചയമായും നിന്നെ കൊണ്ടും അവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയ എല്ലാവരെ കൊണ്ടുമായി ഞാൻ നരകം നിറക്കുന്നതാണ്. അതാണ് 85-ാമത്തെ വചനം ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മാ തബിഅക മിൻഹും അജ്മഈൻ. ലഅംലഅന്ന, നിശ്ചയമായും ഞാൻ നിറക്കും, ജഹന്നമ നരകം, മിൻക നിന്നാലും അല്ലെങ്കിൽ നിന്നെ കൊണ്ടും, വമിമ്മാ തബിഅക നിന്നെ പിൻപറ്റിയവരെ കൊണ്ടും, മിൻഹും അവരിൽ നിന്ന്, അജ്മഈൻ എല്ലാവരെ കൊണ്ടും. ഇതും ഒരു വലിയ താക്കീദാകുന്നു അള്ളാഹു നൽകുന്നത്. നരകത്തെ നിറക്കുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം പിശാചിനെയും അവനെ പിൻപറ്റിയവരെയും കൊണ്ട് അല്ലാഹു നരകത്തെ നിറക്കുമെന്നാണ്. അതുകൊണ്ട് നാം കരുതിയിരിക്കണം, ഏത് രംഗത്തും പൈശാചികമായ ദുർബോധനങ്ങൾ നമ്മെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കൂ. ഏത് വാക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നാലും പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നാലും പൈശാചികമായ ദുർബോധനത്തിന് വശംവദരായിക്കൊണ്ട് നമ്മളുടെ വാക്കായിരുന്നാലും പ്രവർത്തനമായിരുന്നാലും നിലപാടുകളായിരുന്നാലും അത് നമ്മെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം, കാരണം നിങ്ങളെ നരകത്തിലേക്കാണ് അവൻ നയിക്കുക എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിൽ കാണാം, യാ യുഹന്നാസ്, ഹേ മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് അനുവദനീയമായതും വിശിഷ്ടമായതും ഭക്ഷിക്കുക. കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, നിങ്ങൾ പിശാചിൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റുകയും അരുത്. വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, ഇന്നമാ യഉമറുക്കും ബിസ്സൂഇ വൽ ഫഹ്ഷാ, തീർച്ചയായും അവൻ നിങ്ങളോട് കൽപ്പിക്കും ബിസ്സൂഇ തിന്മ കൊണ്ട്, വൽ ഫഹ്ഷാ മ്ലേച്ഛ പ്രവർത്തനങ്ങളെ കൊണ്ട്. അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്, അള്ളാഹു നമ്മളെ ബോധവൽക്കരിക്കുകയാണ്. പിശാജ് നിങ്ങളോട് കൽപ്പിക്കുന്നത് ബിസ്സൂഇ തിന്മ കൊണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും തന്നെ മറ്റു മനുഷ്യരോട് മനസ്സിൽ വിദ്വേഷമോ പകയോ വെറുപ്പോ നാം കൊണ്ടു നടക്കുമ്പോൾ അത് നമുക്ക് നന്മയാണെന്ന് വിചാരിക്കരുത്. പൈശാചികമാണത്, പിശാചിൻ്റെ പ്രേരണയാണത്. അതേപോലെ തന്നെ മറ്റുള്ളവരെക്കാൾ ഞാൻ കേമനാണെന്ന തോന്നൽ അത് പിശാചാണ് നമ്മോട് തോന്നിപ്പിക്കുന്നത്. അതാണ് ഇന്നമായ ഉമർക്കും ബിസ്സൂഇ സൂഇ, തീർച്ചയായും അവൻ നിങ്ങളോട് കൽപ്പിക്കുക തിന്മ കൊണ്ട് മാത്രമാകുന്നു. കണ്ടോ, ആ ഇന്നമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, ഹസ്ര ചെയ്യലാണ്. പിശാജ് കൽപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നത് നന്മയല്ല, തിന്മ മാത്രമാണ്. പക്ഷേ നമ്മളത് തിരിച്ചറിയാതെ പോകും. ഖുർആനത് പറയുന്നുണ്ട്, പിശാജിനെ ചങ്ങാതിയായി കാണുന്നവർക്ക്, പിശാജിനെ കൂട്ടാളിയായി കാണുന്നവർക്ക്, ഈ പിശാജ് എന്നെ കൊണ്ടുപോകുന്നത്, എന്നെ പ്രേരിപ്പിക്കുന്നത് നന്മയിലേക്കാണെന്നേ അവർ മനസ്സിലാക്കൂ. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് ഇന്നമായ ഉമറുക്കും ബിസ്സൂഇ, തീർച്ചയായും അവൻ നിങ്ങളെ നിങ്ങളുടെ കൽപ്പിക്കുന്നത് തിന്മ കൊണ്ട് മാത്രമാകും, തിന്മ മാത്രമാകുന്നു. പിന്നെ പറയുന്നു വൽ ഫഹ്ഷാ, അതേപോലെ തന്നെ മ്ലേച്ഛ പ്രവർത്തനങ്ങൾ കൊണ്ടാകുന്നു പിശാജ് നിങ്ങളോട് കൽപ്പിക്കുക. വ്യഭിചാരമടക്കമുള്ള, കൊലപാതകമടക്കമുള്ള എല്ലാ ദുർവൃത്തികളും മനുഷ്യനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ അവനെ അത് ഭംഗിയായി തോന്നിപ്പിച്ചുകൊണ്ട് ആ വഴിയിലേക്ക് അവനെ നയിക്കാൻ, അങ്ങനെ നരകത്തിൻ്റെ വിറകാക്കി മാറ്റാൻ പിശാജ് പരിശ്രമിക്കുമെന്നാണ് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നു, ഇന്നമായ ഉമറുക്കും ബിസ്സൂഇ വൽ ഫഹ്ഷാഇ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തത് പറയാനും പിശാജ് കൽപ്പിക്കും. എത്ര കൃത്യമാണ്! അല്ലാഹുവിനെക്കുറിച്ച് അല്ലാഹു പറയാത്തത്, അല്ലാഹുവിൻ്റെ തിരുദൂതർ പഠിപ്പിക്കാത്തത്, അല്ലാഹുവിൻ്റെ പേരിൽ പറയാൻ ഒരാൾക്കും അവകാശമില്ല. അത് ഹറാമാണ്. പക്ഷേ പലപ്പോഴും അല്ലാഹുവിനുടെ വിശ്വാസത്തെക്കുറിച്ച് പോലും പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്ത പലതും സമൂഹത്തെ പഠിപ്പിക്കുന്ന പുരോഹിതന്മാരെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. നാം അത് കൃത്യമായി തിരിച്ചറിയണം. അല്ലാഹു ഖുർആനിൽ തന്നെ പിശാചിൻ്റെ ദുർബോധനങ്ങളെക്കുറിച്ചും അവൻ്റെ വഴി തെറ്റിക്കലിനെക്കുറിച്ചും പറയുന്ന ധാരാളം വചനങ്ങൾ കാണാൻ സാധിക്കും. സൂറത്ത് സുഖ്റുഫിൽ കാണാം, വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനാ ഫഹുവ ലഹു ഖരീൻ, പരമകാരുണ്യകന്റെ ഉത്ബോധനത്തിൻ്റെ നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം, അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തിന് നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം അവന് നാം ഒരു പിശാചിനെ ഏർപ്പെടുത്തിക്കൊടുക്കും. മാത്രമല്ല ഫഹുവ ലഹു ഖരീൻ, എന്നിട്ട് അവൻ അഥവാ പിശാജ് അവന് കൂട്ടാളിയായിരിക്കും. അപ്പം അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കേണ്ടതുപോലെ പഠിക്കാതിരുന്നാൽ, ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാതിരുന്നാൽ പിന്നെ ആ മനുഷ്യനെ നയിക്കുന്നവൻ പിശാജായിരിക്കും. وَإِنَّهُمْ لَيَصُدُّونَهُمْ عَنِ السَّبِيلِ وَيَحْسَبُونَ أَنَّهُمْ مُهْتَدُونَ. തീർച്ചയായും അവർ, അതായത് പിശാചുക്കൾ, അവരെ നേർമാർഗത്തിൽ നിന്ന് തടയും, നേർമാർഗത്തിൽ നിന്ന് തടയും. മാത്രമല്ല വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവർ വിചാരിക്കും, വയഹ്സബൂന അവർ വിചാരിക്കും, അന്നഹും മുഹ്തദൂൻ, തങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണെന്ന്. അപ്പൊ പിശാചിന്റെ മാർഗത്തിലാണ് ഞാൻ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ അവന് കഴിയാതെ വരും എന്നാണ് സൂറത്ത് സുഖ്റുഫിലെ 36-37 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം കൃത്യമായി തിരിച്ചറിയുക, പിശാചിനെ പിൻപറ്റിയവർക്കുള്ള മടക്കസ്ഥലം അള്ളാഹു പറയുന്നു, ലഅംല അന്ന ജഹന്നം, തീർച്ചയായും നാം നരകത്തെ നിറക്കുക തന്നെ ചെയ്യും. മിൻക നിന്നെ കൊണ്ടും, വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ, അവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയ എല്ലാവരെ കൊണ്ടും നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിച്ചിടത്ത് ദീർഘമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹു ഈ കാര്യം, ഈ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ച കാര്യവും, അതേപോലെ തന്നെ പിശാജ് ആദമിന് സാഷ്ടാംഗം നമിക്കാൻ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച കാര്യവും, ഇബ്ലീസ് വിസമ്മതിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് സൂറത്തുൽ ബഖറയിലുണ്ട്, സൂറത്തുൽ ആറാഫിലുണ്ട്, സൂറത്തുൽ ഹിജ്റിലുണ്ട്, അതുപോലെ സൂറത്തുൽ ഇസ്റാ, സൂറത്തുൽ കഹ്ഫ് തുടങ്ങിയ സൂറത്തുകളിലൊക്കെ അത് പറയുന്നുണ്ട്. ഇതേ കാര്യം അവിടെയൊക്കെ അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. പിശാജ് അതിന് കാരണമായി പറഞ്ഞത്, ഞാൻ അതിന് ഒരുക്കമല്ല എന്ന് പറയാനുള്ള കാരണമെന്തായിരുന്നു? ഞാൻ അവനേക്കാൾ കേമനാകുന്നു, ഞാൻ അതിനു മാത്രം താഴ്ന്നവനല്ല എന്നൊക്കെയാണ് അവൻ അതിന് കാരണം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ അവൻ്റെ അഹങ്കാര നിമിത്തം അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് അവൻ അർഹനായി. സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു, ലഉഗ്‌വിയന്നഹും അജ്മഈൻ, ഞാൻ അവരെല്ലാവരെയും വഴിപഴപ്പിക്കും, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അവരിൽ നിഷ്കളങ്കരായ ആളുകളെ ഒഴികെ. സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞ കാര്യം 62-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, അറഅയ്ത അറഅയ്തക ഹാദല്ലദീ കറംത അലയ്യ ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ ലഅഹ്തനികന്ന ദുരിയതഹു ഇല്ലാ ഖലീല. നീ ഒന്ന് എനിക്ക് കാണിച്ചുതാ, എന്നേക്കാൾ ശ്രേഷ്ഠനാക്കിയവനെ, ആദരിച്ചവനെ, ഞാൻ അവനെയും അവൻ്റെ സന്തതികളെയും എല്ലാവരെയും വഴിപഴപ്പിക്കും, കുറച്ച് പേരെ ഒഴികെ എന്നാണ് സൂറത്തുൽ ഇസ്രായിൽ അവൻ അള്ളാഹുവിനോട് പറഞ്ഞത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നമ്മെ ദുർമാർഗത്തിലേക്ക് നയിക്കാൻ തക്കം പാർത്തിരിക്കുന്നവനാകുന്നു പിശാജ്. ഏത് രംഗത്തായിരുന്നാലും, സ്വഭാവ രംഗത്തായിരിക്കാം, വിശ്വാസരംഗത്തായിരിക്കാം, അനുഷ്ഠാന രംഗത്തായിരിക്കാം, ഏത് രംഗത്തായിരുന്നാലും അത് നാം തിരിച്ചറിയുക. അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട്, വിനയാന്വിതരായിക്കൊണ്ട് നാം ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകുമുല്ലാഹു ഖൈറ. ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 81 മുതൽ 85 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കിയത്. അവതരണം മുഹമ്മദ് കുട്ടി.

പീസ് ഖുർആൻ റേഡിയോ ഇതുവരെ പ്രക്ഷേപണം ചെയ്തത് മധുരം ഖുർആൻ. സൽമാൻ അൽ ഉതൈബിയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സൂറത്തുൽ ഹാഖയുടെ പാരായണമാണ് നാം കേട്ടത്.

നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായമായ സൂറത്ത് ആലു ഇംറാനിലെ 102 മുതൽ 115 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് റഅദ് അൽ ഖുർദി.

0: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ സൂറ ബക്കറയിലെ 36-37 വചനങ്ങൾ അവതരണം ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 35 ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാ 36-37 ആയത്തുകളാണ് എടുക്കുന്നത്. പാരായണം തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം. പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, കേട്ട് പഠിക്കുക.
2: فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو

فأزلهما الشيطان. فأزلهما فأزل ز فأزلهما الشين شين ഉച്ചരിക്കും പോ. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തഫശി എന്ന ഒരു സിഫത്ത് അതിനുണ്ട്, പരത്തി ഉച്ചരിക്കണം. ഷ അശ്ശൈത്താനു. അതുപോലെ ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് അത് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ത കൃത്യമായിട്ട് അതിൻ്റെ ഉച്ചാരണം ശരിയാവുകയുള്ളൂ. അശ്ശൈത്താനു ഫഅസല്ലഹുമ അശ്ശൈത്താനു അൻഹാ ഫഅഖ്റജഹുമ فأخرج فأخرجهما مما كان فيه مما مما شد منكنا كان فيه كان فيه الا كان كان فيه اور فيه وقف ചെയ്യുമ്പോൾ ഹ ഇന സുകൂൻ നൽകി കൊണ്ട് വഖഫ് ചെയ്യണം. فيه وقلنا اهبطوا وقلنا وقو قاف وقلنا وقلنا اهبطوا وقلنا اهبطوا അങ്ങനെ ഓദരദ് وقلنا اهبطوا. അതുപോലെ തന്നെ ഇഹ്ബിത്തു എന്നതിലെ ത്വാന്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്. അതുപോലെ ഇത്തുബാഖ് എന്ന സിഫത്ത് കൊണ്ടുവരണം. ഇഹ്ബിത്തു ഇഹ്ബിത്തു ത തി തു അത് أط اهبطوا وقلنا اهبطوا بعضكم بعضكم ألا باع عين തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ عين സുക്കൂനാണ്. بعضكم بعض. അതുപോലെ ضاد ضاد ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം. ض ض ض ض ഇസ്തിഇലാന്റെ അക്ഷരമാണ് ദാദ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ബഅദുകും ലിബഅദിൻ ലിബഅദിൻ. ഇവിടെയും ഐനും ദാദും കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ലിബഅദിൻ അദു ലിബഅദിൻ അ തൻവീനു ശേഷം ഐനു വന്നാൽ ഇസ്ഹാർ, തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരമാണ് ഐന്, ഹൽഖിന്റെ അക്ഷരങ്ങളാണ്. അതുകൊണ്ട് അവിടെ വെളിവാക്കി ഉച്ചരിക്കണം. ലിബഅദിൻ അദു. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അദു അദു വ എന്ന അക്ഷരത്തിന് ശബ്ദുണ്ട്, അദു അങ്ങനെ നിർത്തരുത്. അദു അദു വലക്കും ഫിൽ അർദ്ദി. ഇനി അവിടെ കൂട്ടി ഒതുകയാണെങ്കിലോ ലിബഅദിൻ അദു വലക്കും, ഇദ്ഗാം ചെയ്ത് അഥവാ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അദുവലക്കും വലക്കും ഫിൽ അർദി. സാക്കിന മീമിന് ശേഷം ഫ, വലക്കും ഫി. മീം സാക്കിനക്ക് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ധാരാളം നമ്മളത് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. വലക്കും ഫിൽ അർദി ഫിൽ അർദി അല്ല ഫിൽ അർദി ഫിൽ അർദി ضاد مستقر ومتاع مستقى مستقر ومست مستقر ودرد مستقر لا مست ت ت ഇനെ ലൈറ്റ് ആയിട്ട് ഉച്ചരിക്കണം, കനം കുറപ്പിച്ച് ഉച്ചരിക്കണം. مستقر قاف അതുപോലെ مستقر تنوين ശേഷം وا مستقر و ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മുസ്തഖറു വ വമതാഉൻ വമതാഉൻ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ വമതാഉൻ ഇല തൻവീനു ശേഷം അലിഫ്, ഇവിടെ തൻവീനു ശേഷം ഹംസ വന്നാൽ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം, തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം. വമതാഉൻ ഇലാ ഹീൻ വമതാഉൻ ഇലാ ഹീൻ ഇലാ ഹീൻ ഹീൻ ഹ തൊണ്ടയുടെ മധ്യഭാഗം. മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇലാ ഹീൻ എന്നല്ല ഓതേണ്ടത്. അടുത്ത ആയത്തിൽ ഫതലഖാ ആദമു ഫതലഖാ ഫതലഖാ. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള അലിഫും മദ് ചെയ്യുമ്പോൾ അങ്ങനെയാവണം.
ഫതലഖ അല്ല നീട്ടേണ്ടത്. ഫതലഖ ആദമു, ആദമു അത് പറയുമ്പോൾ ആദമു എന്നതിലെ ആ ഹംസ ഉച്ചരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനെ കനം കുറപ്പിച്ചുച്ചരിക്കണം. ആദമു, ഓദമു അല്ല, ഫതലഖ ആദമു അല്ല, ഫതലഖ ആദമു ഇങ്ങനെ ഉച്ചരിക്കണം. മിൻ റബ്ബിഹി, മിൻ റാ സാക്കിന നൂന് ശേഷം റാ ഇദ്ഗാം ബിലാ ഗുന, മിൻ റബ്ബി, മിൻ റബ്ബി എങ്ങനെ ഉച്ചരിക്കണം. മിൻ റബ്ബി അല്ല, മിൻ റബ്ബി. കലിമാതിൻ ഫതബ, തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന, അവ്യക്തമാക്കി മണിക്കണം. കലിമാതിൻ ഫ, കലിമാതിൻ ഫ, ഫതബ അലൈഹ്, അലൈഹ്. സൂറത്തുൽ ഖുറൈശിൽ ഒക്കെ പഠിച്ചതുപോലെ ലഇലാഫി ഖുറൈഷ് അവിടെ ഒരു മദ്ദുണ്ടല്ലോ, അതേ മദ്ദാണ് ഇവിടെ നമ്മൾ നിർത്തുമ്പോൾ. അലൈഹ് ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നിർത്തുന്ന സമയത്ത് ഇത്രയും നീട്ടി രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത്. അലൈഹ് ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, തവ്വാബുർ റഹീം, റഹീം ഹ. ഇവിടേക്ക് റാ ഉച്ചരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, പ്രത്യേകം ശബ്ദ് വരുന്ന സമയത്ത് അതുപോലെ കൂട്ടി ഒതുന്ന സമയത്തൊക്കെ അവിടെ തെക്രീർ എന്ന സിഫത്ത് കൂടുതൽ റ എന്ന ശബ്ദം ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അള്ളാ. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 36-37 ആയത്തുകളാണ് കേട്ട് മനസ്സിലാക്കിയത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 36-37 വചനങ്ങളാണ് പാരായണം ചെയ്തത്, അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുഷക്കൂർ.

0: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തും ഹൃദയങ്ങളിൽ പ്രകാശം നിറയ്ക്കട്ടെ. ആ പ്രാർത്ഥനയോടെ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ,

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: بالحق ولكن أكثرهم لا يعلمون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് ദുഖാനിലെ 1 മുതൽ 39 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: أسد.
1: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സൽസല, സൂറ മസദ് എന്നിവയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: تي في قرآن
1: نورنا بهدى.
2: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തുൽ ഗാഫിർ 29 മുതൽ 46 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നഅ്മ അൽ ഹസൻ.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ആറാം അധ്യായം സൂറ ആമിലെ 12 മുതൽ 32 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരി ഷെയ്ഖ് മുഹമ്മദ് അൽ മുഹസ്നി.

ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിയ വിശുദ്ധ ഖുർആനെ ചെറുപ്പത്തിലെ മനപ്പാഠമാക്കിയ മധുര ശബ്ദത്തിനുടമകളായ കുഞ്ഞു ഖാരിഇകളുടെ പാരായണം പരിചയപ്പെടുത്തുന്ന കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ 10 മുതൽ 57 വരെ വചനങ്ങളാണ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീൽ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ സബാ, സൂറ ഫാത്തിർ, സൂറ യാസീൻ എന്നീ സൂറത്തുകളാണ് ഷെയ്ഖ് ആദിൽ റയാനിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.
1: الحمد لله الذي له ما في السماوات وما في الأرض وله

كل ممزق إن في ذلك لآيات لكل صبار شكور ولقد صدق

ماله ويقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين.

وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك

0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ സബ, സൂറ ഫാത്തിർ, സൂറ യാസീൻ എന്നീ സൂറത്തുകളാണ് ഷെയ്ഖ് ആദിൽ റയാനിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
1: أعوذ بالله من الشيطان الرجيم.

وبالآخرة مثل السوء ولله المثل الأعلى وهو العزيز الحكيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായമായ സൂറത്തുൽ ഫുർഖാന്റെ 63 മുതൽ 77 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഊദ് അൽ ഫൈസ്.
1: أعوذ بالله من الشيطان الرجيم
2: وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ നിങ്ങൾ കേട്ടത് സൂറത്തുൽ മറിയമിലെ 59 മുതൽ 72 വരെയുള്ള വചനങ്ങളാണ്. പാരായണം ചെയ്തത് ഷെയ്ഖ് ഹസ അൽ ബൽ.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
2: വചനം 6.
3: അലം യജിദുക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ, കണ്ടുമുട്ടിയില്ലേ, കണ്ടില്ലേ. യതീമൻ, അനാഥനായിട്ട്. ഫആവ, എന്നിട്ടു അവൻ അഭയം നൽകി, ചേർത്തു തന്നു, ആശ്രയം നൽകി, രക്ഷ നൽകി.
4: അലം യജിദുക യതീമൻ ഫആവ,
3: നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ടു നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ.
2: വചനം 7.
3: വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദാല്ലൻ, വഴി അറിയാത്തവനായിട്ട്, തെറ്റിയവനായിട്ട്, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി.
4: വവജദക ദാല്ലൻ ഫഹദ,
3: നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ടു നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
2: വചനം 8.
3: വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പര്യാപ്തമാക്കി.
4: വവജദക ഇലൻ ഫഅഗ്ന,
3: നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ടു നിനക്കു ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു.
5: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിദ്ധിച്ച 3 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. 1, അവിടുന്ന് ഒരു അനാഥനായിരുന്നുവെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന ആശ്രയവും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ചു. അതെ, അവിടുന്ന് ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവും 6 വയസ്സായപ്പോഴേക്കും മാതാവും കാലഗതിയടഞ്ഞു. അങ്ങനെ മാതാവും പിതാവുമില്ലാത്ത ഒരു അനാഥനായിത്തീർന്നു. പക്ഷേ ആദ്യം പിതാമഹനും അദ്ദേഹത്തിന് ശേഷം പിതൃവ്യനും തിരുമേനിയെ ഏറ്റെടുത്തു പരിപാലിക്കുകയും വളരെ ഓമനിച്ചും ആദരിച്ചും കൊണ്ട് വളർത്തുകയും ചെയ്തു. പ്രവാചകത്വം ലഭിച്ചപ്പോൾ പിതൃവ്യനായ അബൂത്വാലിബ് അതിൽ വിശ്വസിച്ചില്ലെങ്കിലും തിരുമേനിയോട് വളരെ അധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറിയെന്നു മാത്രമല്ല, ശത്രുക്കളുടെ അക്രമവർദ്ധനങ്ങളെ നേരിട്ടുകൊണ്ട് തിരുമേനിയെ തന്നാലാകും വിധം സഹായിക്കുകയും ചെയ്തിരുന്നു. ഹിജിറയുടെ അല്പം മുമ്പ് അബൂ ത്വാലിബ് മരണപ്പെടുന്നതുവരെ തിരുമേനി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ തുടർന്നു വന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തിരുമേനി അത്യധികം വ്യസനിക്കുകയുണ്ടായി. ഏറെ താമസിയാതെ മദീന നിവാസികൾ തിരുമേനിയെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സഹായിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുകയും അതവർ തികച്ചും പാലിക്കുകയും ചെയ്തു. ഇതെല്ലാം 1-ാമത്തെ അനുഗ്രഹത്തിൽ ഉൾപ്പെട്ടതാണ്. 2, നേർവഴിയും സന്മാർഗവും ഏതാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ആളായിരുന്നു തിരുമേനി. എങ്കിലും അള്ളാഹു അവിടത്തേക്ക് സന്മാർഗദർശനം നൽകി അനുഗ്രഹിച്ചു. സ്വകുടുംബത്തിൽ നിന്നോ വേദഗ്രന്ഥങ്ങൾ വഴിയോ സന്മാർഗം എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. ഇതിനെപ്പറ്റി സൂറത്ത് ശൂറായിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: മാ കുന്ത തദരി മൽ കിതാബു വലൽ ഈമാൻ, വേദഗ്രന്ഥമാകട്ടെ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല. സൂറത്തു ശുഅറാ 52. ഇങ്ങനെയുള്ള തിരുമേനിയെ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഗ്രന്ഥം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും സമസ്ത ലോകത്തിനായുള്ള റസൂലുമാക്കി നിയോഗിക്കുകയും ചെയ്തു. 3, അന്യരെ ആശ്രയിച്ചു കഴിയുമാറുള്ള ദാരിദ്ര്യാവസ്ഥ നീക്കി അന്യാശ്രയം കൂടാതെ ധന്യനായി കഴിഞ്ഞുകൂടത്തക്ക നില അള്ളാഹു തിരുമേനിക്കു നൽകി. പിതാവിൽ നിന്ന് തിരുമേനിക്ക് അനന്തരമായി കാര്യമായ സ്വത്തുക്കളൊന്നും സിദ്ധിച്ചിരുന്നില്ല. പിതാമഹനെയും പിതൃവ്യനെയും ആശ്രയിക്കേണ്ടി വന്നു. പിന്നീട് ഈ സൂറത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ധനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു വന്നു. പ്രവാചകത്വം സിദ്ധിക്കുന്നതിന് മുമ്പ് തിരുമേനി കച്ചവടം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഹിജറയ്ക്ക് ശേഷം അൻസാരികളുടെ സഹായങ്ങളും സിദ്ധിച്ചു. പിന്നീട് യുദ്ധങ്ങളിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് നിയമാനുസൃതമുള്ള ഒരു പങ്കും തിരുമേനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തട്ടി നീങ്ങിക്കൊണ്ടിരിക്കുമാറുള്ള പരിതസ്ഥിതിയുണ്ടായി എന്നർത്ഥം. എന്നല്ലാതെ തിരുമേനി ഒരു ധനാഢ്യനോ ലക്ഷ്യപ്രഭുവോ ആയിത്തീർന്നു എന്ന് ഇതിനർത്ഥമില്ല. ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു പരമാർത്ഥമാണിത്. ഒരു രാജാവായ പ്രവാചകനാകുന്നതിനേക്കാൾ ഒരു പ്രവാചകനായ അടിയാനായിരിക്കുവാനാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടത്. ധനത്തിനും ധന്യതക്കും തിരുമേനി കൽപ്പിച്ചിട്ടുള്ള അർത്ഥം തന്നെ ഇന്ന് നാം അതിന് കൽപ്പിക്കാറുള്ള അർത്ഥമല്ല. തിരുമേനി കൽപ്പിച്ച അർത്ഥത്തിൽ നോക്കുമ്പോൾ തിരുമേനിയേക്കാൾ വമ്പിച്ച ഒരു ധനവാൻ ലോകത്തില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അവിടുന്ന് പറയുന്നു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർളി വലാകിന്നൽ ഗിന ഗിന നഫ്സ്. ധനം എന്നത് വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുള്ളതല്ല, പക്ഷേ ധനം മനസ്സിന്റെ ധന്യതയാണ്. ബുഖാരി മുസ്ലിം. അതെ, ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനുമുള്ള മനക്കരുത്തുണ്ടായിരിക്കുക, ഇതാണ് തിരുമേനിയുടെ അടുക്കൽ ധനം.
2: വചനം 9.
3: ഫഅമ്മ, എന്നിരിക്കെ അപ്പോൾ, അൽ യതീമ, അനാഥയെ, ഫലാ തഖഹർ, നീ കീഴടക്കി വെക്കരുത്, സ്വേച്ഛാധികാരം നടത്തരുത്.
4: فأما اليتيم فلا تقهر
3: എന്നിരിക്കെ അനാഥയെ നീ കീഴടക്കി വെക്കരുത്.
2: വചനം 10.
3: وأما السائل, അപ്പോൾ ചോദിക്കുന്നവനെ, فلا تنهر, നീ വിരട്ടി വിടരുത്, ആട്ടിക്കളയരുത്, ആക്ഷേപിച്ചു കളയരുത്.
4: فأما السائل فلا تنهر,
3: ചോദിച്ചു വരുന്നവനെ നീ മിരട്ടിവിടുകയും അരുത്.
2: വചനം 11.
3: വഅമ്മ ബിനിഅമതി, അപ്പോൾ അനുഗ്രഹത്തെപ്പറ്റി, റബ്ബിക, നിന്റെ റബ്ബിന്റെ, ഫഹദ്ദിസ്, നീ വർത്തമാനം പറയുക, സംസാരിക്കുക.
4: വഅമ്മ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്,
3: നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നീ വർത്തമാനം പറയുകയും ചെയ്യുക.
5: ദാരിദ്ര്യത്തിന്റെയും അനാഥത്വത്തിന്റെയും അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞ ആളെന്ന സ്ഥിതിക്ക്, അനാഥകളുടെയും സഹായം അർത്ഥിച്ചു വരുന്ന സാധുക്കളുടെയും സ്ഥിതിഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ല പോലെ അറിയാവുന്നതാണല്ലോ. ആ നിലക്കും അള്ളാഹു തനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന നിലക്കും അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നും അവരെ വെറുപ്പിക്കുകയോ അവരോട് അപമര്യാദയായി പെരുമാറുകയോ ചെയ്യരുതെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നു. കഴിഞ്ഞ വചനങ്ങളിൽ തിരുമേനിക്ക് സിദ്ധിച്ച മൂന്ന് അനുഗ്രഹങ്ങളെയാണ് എടുത്തുകാട്ടിയത്. ഈ വചനങ്ങളിൽ അതുപോലെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ളതാണെങ്കിലും വാസ്തവത്തിൽ അവ ഓരോ സത്യവിശ്വാസിക്കും ബാധകമാണെന്നുള്ളതിൽ സംശയമില്ല. ഒന്നാമത്തേത്, യത്തീമിനെ അഥവാ പിതാവ് മരണപ്പെടുകയും പ്രായപൂർത്തി എത്താതിരിക്കുകയും ചെയ്ത അനാഥക്കുട്ടിയെ കീഴടക്കി വെക്കരുത് എന്നുള്ളതാണ്. അനാഥ കുട്ടികളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും സാമാന്യമായെങ്കിലും അറിയുന്നവർക്ക് തൽവിഷയത്തിന് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം മറ്റൊരു മതമോ സമുദായമോ കൽപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാകുന്നതാണ്. രണ്ടാമത്തേത്, ചോദിച്ചു വരുന്നവനെ വിരട്ടി വിടരുതെന്നുള്ളതാണ്. കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലാത്ത പക്ഷം നല്ല വാക്കുകൾ പറഞ്ഞുവിടുക. എന്നല്ലാതെ അവനോട് പരുഷമായ വാക്കുകൾ പറഞ്ഞോ മര്യാദയില്ലാത്ത പെരുമാറ്റം പെരുമാറിയോ നിന്ദിക്കുവാനും ആക്ഷേപിക്കുവാനും പാടില്ലാത്തതാണ്. യാചന ഒരു നല്ല കാര്യമല്ല. ഇസ്ലാം അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ചോദിച്ചു വരുന്നവനോട് നല്ല നിലക്ക് വർത്തിക്കുന്നത് ചോദിക്കപ്പെടുന്നവന്റെ കടമയാകുന്നു. ഈ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പതിവ് പരക്കെ അറിയപ്പെട്ടതാണ്. ചോദിച്ചു വരുന്ന ഒരാളെയും അവിടുന്ന് വെറും കൈയോടെ മടക്കി വിട്ടിരുന്നില്ല. ഒന്നും കൈവശമില്ലാത്തപ്പോൾ സൗമ്യമായ വാക്ക് പറയുകയും പിന്നീട് കൈവശം കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അത് നിറവേറ്റുകയും ചെയ്യുമായിരുന്നു. മൂന്നാമത്തേത്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വർത്തമാനം പറയുക എന്നുള്ളതാണ്. അതായത്, അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ മൂടിവെക്കാതെ സന്തോഷം പ്രകടിപ്പിക്കുകയും കൃതജ്ഞതാപൂർവം സ്മരിക്കുകയും സന്ദർഭോചിതം പ്രസ്താവിക്കുകയും അതിന്റെ അടയാളം പുറമേ പ്രകടമായി കാണുകയും ചെയ്യുക. അള്ളാഹു പറയുന്നു, ലഇൻ ശകർത്തും ലഅസീദന്നകും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ നന്ദികേട് കാട്ടിയെങ്കിലോ നിശ്ചയമായും എന്റെ ശിക്ഷ കഠിനമായതുമാണ്. സൂറത്ത് ഇബ്രാഹിം 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, തന്റെ അടിയാന്റെ മേൽ താൻ ചെയ്ത അനുഗ്രഹത്തിന്റെ അടയാളം അവന്റെ മേൽ കാണപ്പെടുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തിർമിതി. ധനവും കഴിവും ഉണ്ടായിട്ടും താണതരം വസ്ത്രം ധരിച്ചു കണ്ട ഒരാളോട് തിരുമേനി പറയുകയുണ്ടായി, എന്നാൽ അള്ളാഹു തനിക്ക് ധനം തന്നിട്ടുള്ള സ്ഥിതിക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന്റെയും മാന്യതയുടെയും അടയാളം തന്നിൽ കാണപ്പെടട്ടെ. അബൂദാവൂദ്, നസായി. പക്ഷേ സന്തോഷമെന്ന നിലക്കും നന്ദിയായിക്കൊണ്ടുമല്ലാതെ അഹങ്കാരവും ദുരഭിമാനവുമായിക്കൊണ്ട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നതും പ്രകടമാക്കുന്നതും പാടില്ലാത്തതുമാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അദ്ദുഹ 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: tvquran.com പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഓരോ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുവാൻ സഹായിക്കുന്ന പ്രത്യേക പരിപാടിയാണ് ഹിഫ്ദുൽ ഖുർആൻ. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയ ഭാഗം ഒന്ന് പാരായണം ചെയ്ത് തുടങ്ങാം.
2: أعوذ بالله من الشيطان الرجيم

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറൻ. ഹിഫ്ദുൽ ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 486-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: നസീർ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 486-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഖാമിദി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. സൂറത്തുൽ ഹിശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് അത്തഹസീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ഹിശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ലാ പറയുന്നത്.
6: الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم هو الله الذي لا اله الا هو هو الله الذي هو الله
5: നോക്കൂ, ഈ ആയത്തിലെ ആയത്തിന്റെ തുടക്കത്തിൽ ഹ ശേഷം അല്ലാഹു ഹ ഇവിടെയൊക്കെ, ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹ എന്നുള്ള ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ ഇന്റെ മഖ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഈ ആയത്തുകൾ സൂറത്തുൽ ഹിശ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്.
6: ഹുവല്ലാഹുല്ലദീ ഹുവല്ലാഹുല്ലദി അല്ലദി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല, അല്ലദി.
5: ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലഹു, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം. ഇല്ലാഹു ആലിമുൽ ഗൈബി, ആലിം ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ആലിമുൽ ഗൈബി അൽ ഗൈബ് ഗൈൻ, ആലിമുൽ ഗൈബി ഗൈൻ തൊണ്ടയുടെ മുകൾ ഭാഗമാണ്. ആലിമുൽ ഗൈബി എന്ന് പറയരുത്, ആലിമുൽ ഗൈബി വശഹാദ വശഹാദ. ഇവിടെ വശഹാദത്തി എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഅന് സുക്കൂൻ, ഹാഇൻ്റെ ശബ്ദമാണ് വരിക. വശഹാദ ഹുവർ റഹ്മാനുർ റഹീം, ഹുവർ റഹ്മാൻ, ഹുവ ഹാ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഹുവ ഹുവർ റഹ്മാനുർ റഹീം, അർ റഹ്മാൻ അർ റഹീം. റാഇനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം. അർ റഹ്മാനുർ റഹീം എന്നല്ല, ഹുവർ റഹ്മാനുർ റഹീം ഇങ്ങനെ ഉച്ചരിക്കണം. ഹാ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത് ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികു, അൽ മലികു അൽ മലിക് അല്ല, അൽ മലിക്കു മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്. അൽ മലിക് അല്ല, അൽ മലിക്. അൽ മലിക്കുൽ ഖുദ്ദൂസ് ഖാഫ്, തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. അൽ ഖുദ്ദൂസു സലാം, അസ്സലാമുൽ മുഅ്മിൻ, അസ്സലാമുൽ മുഅ്മിനു, അൽ മുഅ്മിനു. അൽ മുഅ്മിനുൽ മുഹൈമിൻ, അൽ മുഅ്മിനു മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്, എന്നാൽ ഖൽഖല വരാൻ പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ് ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി, സുബ്ഹാ ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ അമ്മ, മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, യുശ്രികൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരുദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ. ഹുവല്ലാഹ് ഹുവല്ലാഹ് എന്ന് പറയരുത്, ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അൽ ഖാലിഖ് രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഖാലിഖ് എന്നല്ല. അൽ ഖാലിഖു ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ ഹംസ, അൽ ബാരിഉ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ, റാഇനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു ഹാ അൽ അസ്മാഉ, അൽ എല്ലാം തൊണ്ടയുടെ താഴെ ഭാഗമാണ്. കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന, അൽ ഹുസ്ന, അൽ ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം, അൽ ഹുസ്ന എന്ന് പറയരുത്. يُسَبِّحُ لَهُ يُسَبِّحُ لَهُ مَا فِي السَّمَاوَاتِ وَالْأَرْضِ يُسَبِّحُ حُ يُسَبِّحُ لَهُ مَا فِي السَّمَاوَاتِ وَالْأَرْضِ وَالْأَرْضَ وَالْأَرْضِ وَهُوَ الْعَزِيزُ الْحَكِيمُ وَهُوَ الْعَزِيزُ الْحَكِيمُ عَيْنُمْ حَاءُمْ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം.
6: هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن

0: المهيمن المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ഹശ്ർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

0: വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: نور على مر الزمان تألقا وأضاء للدنيا
4: طريقا. ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന, ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്? അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: أعوذ بالله من الشيطان الرجيم
5: وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമായ മധുരം ഖുർആനിൽ ഇന്ന് നാം കേട്ടത് സൂറ ഖാഫ് 16 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് അബ്ദുല്ല ബസ്ഫർ.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. തൻസീൽ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത ഖുർആൻ കാരി സഅദ് അൽ ഗാമിദി സൂറത്തുദ്ദഹർ മുതൽ സൂറത്തുന്നാസ് വരെ പാരായണം ചെയ്യുന്നു.

فسطحت فذكر إنما أنت مذكر لست عليهم بمسيطر

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുന്നു. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി. സൂറത്തു ദഹർ മുതൽ
1: നൂറുൻ അദല്ല അലൽ ഹയാതി റഹീം.
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മലയാളത്തിൽ കക്ഷിഭേദമന്യേ സാർവാംഗീകൃതമായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി. അധ്യായം ഷൂറ, വചനം 1-8.
4: അധ്യായം 94, സൂറത്തുൽ ഇൻഷിറാഹ്, വിശാലമാക്കൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: അലം നശ്രഹ്, നാം വികസിപ്പിച്ചു തന്നില്ലേ, വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സ്വദ്റക, നിന്റെ നെഞ്ച്, ഹൃദയം.
5: അലം നശ്രഹ് ലക സ്വദ്റക.
4: നബിയെ, നിന്റെ നെഞ്ച് അഥവാ ഹൃദയം നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ.
6: വചനം 2.
4: വവദഅന, നാം ഇറക്കി താഴ്ത്തി വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്റക്, നിന്റെ ഭാരം, വിഷമം.
5: വവദഅന അൻക വിസ്റക,
4: നിന്റെ ഭാരം നിന്നിൽ നിന്നു നാം ഇറക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു.
6: വചനം 3.
4: അല്ലദി അൻഖദ, ഒടിച്ചു കളഞ്ഞതായ, ഞെരുക്കിയതായ. ലഹ്റക്, നിന്റെ മുതുക്, പുറത്തെ. അതെ, നിന്റെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞതായ ആ ഭാരം.
6: വചനം 4.
4: വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ലക്ക, നിനക്ക്. ദിക്റക്, നിന്റെ കീർത്തി, സ്മരണ.
5: വറഫഅന ലക ദിക്റക,
4: നിന്റെ കീർത്തി നിനക്കു നാം ഉയർത്തി തരുകയും ചെയ്തിരിക്കുന്നു.
7: കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്ത ചില മഹത്തായ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് മനസ്സമാധാനവും ശുഭപ്രതീക്ഷയും ഉണ്ടാക്കുന്നവയാണ് ഈ വചനങ്ങളും. അള്ളാഹു മനുഷ്യന് നൽകുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമത്രേ ഹൃദയവിശാലത. ധൈര്യം, ക്ഷമ, സഹനം, വിനയം, ദയ, ദൃഢമനസ്കത, സത്യാന്വേഷണം മുതലായ ഉത്കൃഷ്ട ഗുണങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. വിജ്ഞാനം, ദൃഢവിശ്വാസം, അള്ളാഹുവിനെയും പരലോകത്തെയും കുറിച്ചുള്ള ബോധം ആദ്യായവ അതിനെ പരിപോഷിപ്പിക്കുന്നു. സീനാ താഴ്വരയിൽ വെച്ച് മൂസ അലൈഹിസ്സലാം നബിയെ അള്ളാഹു റസൂലായി നിയോഗിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബിസ്റഹിലി സ്വാദിരി, റബ്ബേ എനിക്ക് എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരയണമേ എന്നായിരുന്നു. സൂറത്തു ത്വാഹ. ഇതിൽ നിന്നു തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാമല്ലോ. ഹൃദയവിശാലത ലഭിച്ചവരിൽ ഒന്നാമത്തെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തന്നെ. അവിടുത്തോടും അവിടുത്തെ അനുയായികളോടും ഖുറൈശികൾ അനുവർത്തിച്ചു വന്ന ശത്രുതയും ധിക്കാരവും പ്രസിദ്ധമാണ്. മക്കാ വിജയ ദിവസം അവർ തിരുമേനിയുടെ മുമ്പിൽ കയ്യും കെട്ടി തങ്ങളുടെ പേരിൽ എടുക്കുന്ന ഏതു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് തിരുമേനിയുടെ വിധിയും കാത്തു നിന്നപ്പോൾ തിരുമേനി അവരോട് പറഞ്ഞതെന്താണ്? എല്ലാവരും പോയിക്കൊള്ളുക, നിങ്ങൾക്ക് വിടുതൽ തന്നിരിക്കുന്നു. ഇദ്ഹബു അന്തുമുത്തുലഖാ എന്നായിരുന്നു. ഒരിക്കൽ കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു വൃക്ഷത്തിനടുത്ത് നിരായുധനായി വിശ്രമമെടുക്കുമ്പോൾ ആരുണ്ട് ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എന്നു പറഞ്ഞ് വാളോങ്ങിക്കൊണ്ട് പെട്ടെന്ന് ആഗതനായ ശത്രുവോട് അല്ലാഹു എന്ന് തിരുമേനി സധീരം ഉത്തരം പറഞ്ഞു. ശത്രുവിന്റെ കൈ തളർന്നുപോയി, വാൾ നിരത്തു വീണു. അതേ വാൾ തിരുമേനി കയ്യിലെടുത്തു. പക്ഷേ വാൾ ശത്രുവിന്റെ നേരെ നീട്ടുകയല്ല അവിടുന്ന് ചെയ്തത്, മാപ്പു നൽകി പോയിക്കൊള്ളുവാൻ അനുവദിക്കുകയാണ്. സ്വന്തം നാട്ടിലും കുടുംബത്തിലും നിൽക്കപ്പൊറുതിയില്ലാതെ സഹായമർത്ഥിച്ചു ചെന്നപ്പോൾ അങ്ങാടി പിള്ളേരെ വിട്ട് കല്ലെറിഞ്ഞു, കാലിൽ നിന്നും രക്തമൊഴുക്കി ആട്ടിവിട്ട ത്വായിഫുകാരെക്കുറിച്ച് അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: അള്ളാഹുവേ, എന്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ, അവർക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹു മഗ്ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രത്തിൽ ധാരാളക്കണക്കിൽ തെളിഞ്ഞു കാണാവുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം അവിടുത്തെ ഹൃദയവിശാലതയുടെ ഫലമത്രേ. പ്രബോധന മാർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രതിബന്ധങ്ങൾ, വേദഗ്രന്ഥങ്ങളെയും മതകാര്യങ്ങളെയും സംബന്ധിച്ച അപരിചിതത്വം എന്നിങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം ക്രമേണ അള്ളാഹു നീക്കിക്കൊടുത്തതിനെ പറ്റിയാണ് നിന്റെ മുതുകിനെ ഞെരുക്കുന്ന ഭാരം ഇറക്കി വെച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഭൂമുഖത്ത് ഇസ്ലാം അവശേഷിക്കുന്ന കാലത്തോളം അത് ലോകാവസാനം വരെ അവശേഷിക്കുകയും ചെയ്യും. ഇഹത്തിൽ അവിടുത്തെ പേരും കീർത്തിയും നിലനിൽക്കുമെന്ന് തീർച്ചയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും നിവസിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് ദിനം പ്രതി അഞ്ചു നേരം ബാങ്കുവിളികളിലും നമസ്കാരങ്ങളിലും അവിടുത്തെ നാമം ഉച്ചരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഖുർആനും ഇസ്ലാമിക വിജ്ഞാനങ്ങളും ലോകത്ത് നിലവിലുള്ള കാലം അവിടുത്തെ പേരും പ്രശസ്തിയും ഒരിക്കലും മാഞ്ഞു പോകുന്നതുമല്ല. വേണ്ട, അവിടുത്തെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കാത്ത അമുസ്ലിങ്ങൾക്കിടയിൽ പോലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടുത്തെ ഗുണഗണങ്ങളെപ്പറ്റി സ്മരിക്കപ്പെട്ടു വരുന്നു. ഭൂലോകത്ത് മാത്രമല്ല, വാനലോകത്ത് മലക്കുകൾക്കിടയിലും തിരുമേനി കീർത്തിമാൻ തന്നെ. പരലോകത്തെ എല്ലാ പ്രവാചകന്മാരിലും ഉപരിയായി സ്ഥാനമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നതാണെന്നും ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പൊതുവിൽ അറിയപ്പെട്ടിട്ടുള്ളതാണ്. മേൽ പ്രസ്താവിച്ച അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ച ശേഷം അതിപ്രധാനവും സത്യവിശ്വാസികൾക്കാകമാനം മനസ്സമാധാനം നൽകുന്നതുമായ ഒരു തത്വ യാഥാർത്ഥ്യം അല്ലാഹു ഉണർത്തുന്നു.
6: വചനം 5.
4: ഫഇന്ന, അപ്പോൾ, എന്നാൽ, നിശ്ചയമായും, മഅൽ ഉസ്രി, ഞെരുക്കത്തോടുകൂടിയുണ്ട്, പ്രയാസത്തിൻ്റെ ഒപ്പം ഉണ്ട്, യുസ്റ, ഒരു സൗകര്യം, എളുപ്പം. അപ്പോൾ അറിയുക, നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
6: വചനം 6.
4: ഇന്നമഅൽഉസ്രി, നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട്, യുസ്റ, ഒരു സൗകര്യം.
5: ഇന്നമഅൽഉസ്രി യുസ്റാ,
4: നിശ്ചയമായും ഞെരുക്കത്തോടുകൂടി ഒരു സൗകര്യം അഥവാ എളുപ്പം ഉണ്ടായിരിക്കും.
7: നാം സദാ ഓർമ്മിച്ചിരിക്കേണ്ടതും ഓർമ്മിക്കുന്നവർക്ക് ജീവിതത്തിൽ നിത്യ മനസ്സമാധാനവും സൽപ്രതീക്ഷയും പ്രദാനം ചെയ്യുന്നതുമാണ് ഈ രണ്ടു ചെറുവചനങ്ങൾ. ഈ ജീവിതത്തിൽ ബാധിക്കുന്ന ഏതുതരം ഞെരുക്കമാകട്ടെ, അതിനെ തുടർന്ന് ഒരു ആശ്വാസവും സൗകര്യവും ഉണ്ടാകുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഞെരുക്കത്തോടുകൂടി സൗകര്യമുണ്ടായിരിക്കുമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു മതിയാക്കാതെ രണ്ടു പ്രാവശ്യം പറയുകയും ഓരോ വാചകത്തിലും ഇന്ന അഥവാ നിശ്ചയമായും എന്ന അവ്യയം ചേർത്ത് ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ വാചക ഘടനയിൽ മറ്റൊരു രഹസ്യം കൂടി അല്ലാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണാം. ഞെരുക്കത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അൽ ഉസുർ എന്ന് അൽ ചേർത്തു പറഞ്ഞു. സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യുസുറൻ എന്ന് അൽ ചേർക്കാതെയും പറഞ്ഞു. അറബി ഭാഷാ മുറപ്രകാരം അൽ എന്ന അവ്യയം ചേർക്കപ്പെട്ട പദം മഗരിഫ അഥവാ പ്രത്യേക നാമം ആയിരിക്കും. അൽ ചേർക്കപ്പെടാത്ത തൻവീൻ സഹിതമുള്ള പദം നക്കിറ അഥവാ സാമാന്യനാമവുമായിരിക്കും. ഇതനുസരിച്ച് ഒന്നാമത്തെ വാചകത്തിൽ പ്രസ്താവിച്ച അതേ ഞെരുക്കം അൽ ഉസുർ തന്നെയായിരിക്കും രണ്ടാമത്തെ വാചകത്തിലെ ഞെരുക്കവും. നേരെ മറിച്ച് സൗകര്യം യുസുർ ആകട്ടെ, രണ്ടു വാചകത്തിലേതും വെവ്വേറെ ആയിരിക്കുകയും വേണം. അപ്പോൾ ഈ രണ്ടു വാചകങ്ങളുടെ സാരം ഏതാണ്ട് ഇങ്ങനെയായിരിക്കും: ഒരു പ്രത്യേകമായ ഞെരുക്കം സംഭവിക്കുന്ന പക്ഷം അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗകര്യം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്. ഈ രണ്ടു വചനങ്ങൾ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്: ഒരു ഞെരുക്കം രണ്ട് സൗകര്യത്തെ ജയിക്കുകയില്ല തന്നെ. അബൂഹാത്തിം സിജസ്താനി റഹിമഹുല്ല പാടിയതെത്ര വാസ്തവം: ഇദസ്തമലത് അലൽ യഅസിൽ ഖുലൂബു വലാഖാലിമാ ബിഹി സദറുർ റഹീബു വഔതഅതിൽ മകാരിഹു വത്മഅന്നത് വഅർസതു ഫീ അമാകിനിഹൽ ഖുതൂബു വലം തറാ ലിഇൻകിഷാഫിൽ ദുർരി വജ്ഹ
8: വലാ അഗ്നാ ബിഹി ലതിഹിൽ അരീബു അതാക അലാ ഖനൂതിൻ മിൻക ഔസുൻ യമുന്നു ബിഹിൽ ലതീഫുൽ മുസ്തജീബു വകുല്ലുൽ ഹാദിസാതി ഇദാ തനാഹത് ഫമൗസൂലുൻ ബിഹിൽ ഫറജുൽ ഖരീബു.
7: സാരം, ഹൃദയങ്ങളിൽ നിരാശ വന്നു മൂടുകയും വിശാലപ്പെട്ട ഹൃദയം അതുമൂലം കുടുസായിത്തീരുകയും അനിഷ്ട സംഭവങ്ങൾ ഒന്നൊന്നായി ഒത്തുചേർന്ന് ചടഞ്ഞുകൂടുകയും തൽസ്ഥാനങ്ങളിൽ ആപത്തുകൾ നങ്കൂരമിട്ടുറപ്പിക്കുകയും ഉപദ്രവം നീങ്ങുവാനുള്ള ഒരു മാർഗവും നീ കാണാതിരിക്കുകയും ബുദ്ധിമാന്റെ കൗശലം കൊണ്ട് അതിന് പരിഹാരമുണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതാ നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കവേ നിനക്കൊരു സഹായം വന്നെത്തുന്നു. അഥവാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ആ സൗമ്യശീലൻ അല്ലാഹു അത് പ്രദാനം ചെയ്യുന്നു. എല്ലാ വിപത്തുകളും തന്നെ അവസാനമെത്തിക്കഴിഞ്ഞാൽ ആസന്നമായ ഒരു തുറവി അതോട് ചേർന്ന് കൊണ്ടുണ്ടായിരിക്കും. അല്ലാഹു പറയുന്നു.
6: വചനം 7.
4: ഫഇദാ ഫറഗ്ത, ആകയാൽ നീ ഒഴിവായാൽ, നിനക്ക് ഒഴിവു കിട്ടിയാൽ, ഫൻസബ്, നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക.
5: ഫഇദാ ഫറഗ്ത ഫൻസബ്,
4: ആകയാൽ നിനക്ക് ഒഴിവു കിട്ടിയാൽ നീ അധ്വാനിച്ചുകൊള്ളുക.
6: വചനം 8.
4: വഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്ക്, ഫർഗബ്, നീ ആഗ്രഹിച്ചുകൊള്ളുക, ആഗ്രഹം പ്രകടിപ്പിച്ചുകൊള്ളുക.
5: വഇലാ റബ്ബിക ഫർഗബ്,
4: നിന്റെ രക്ഷിതാവിങ്കലേക്കു തന്നെ നീ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക.
7: ഞെരുക്കങ്ങളെ തുടർന്ന് സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ഉണർത്തിയ ശേഷം പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അഭിമുഖീകരിച്ചുകൊണ്ടാണെങ്കിലും സത്യവിശ്വാസികൾക്ക് പൊതുവെ അല്ലാഹു മഹത്തായ ഒരു ഉപദേശം ഈ വചനങ്ങളിൽ നൽകിയിരിക്കുകയാണ്. ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കണം. ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അഥവാ അപേക്ഷ സമർപ്പിക്കുന്നത് അല്ലാഹുവിങ്കിലേക്കായിരിക്കണം എന്നത്രേ അത്. ഇന്നിന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായാൽ എന്നോ ഇന്നിന്ന വിഷയങ്ങളിൽ അധ്വാനം ചെയ്യണമെന്നോ പ്രത്യേകം വ്യക്തമാക്കാതിരുന്നത് വളരെ അർത്ഥവത്താകുന്നു. ഐഹിക കാര്യങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ പാരത്രിക കാര്യത്തിലും ശത്രുവുമായുള്ള സമരത്തിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ ദേഹേച്ഛകളോടും പിശാചിനോടുമുള്ള സമരത്തിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒഴിവാകുമ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നിന്ന് സ്വസ്ഥമാകുമ്പോൾ സമുദായത്തിൻ്റെ പൊതുകാര്യത്തിലും നിർബന്ധ കർമ്മങ്ങൾ ചെയ്തു തീർന്നാൽ ഐച്ഛികമായ കർമ്മങ്ങളിലും പകലത്തെ ജോലിത്തിരക്കുകൾ അവസാനിച്ചാൽ രാത്രി നമസ്കാരത്തിലും നമസ്കാരം തീർന്നാൽ പ്രാർത്ഥനയിലും ഇങ്ങനെ ഒരു വിഷയത്തിലുള്ള ശ്രദ്ധയിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ മറ്റൊരു നല്ല വിഷയത്തിൽ ശ്രദ്ധ പതിക്കേണ്ടതാണെന്നുള്ള മഹത്തായ ഒരു സാരോപദേശമത്രേ ഇത്. ഒരു കാര്യത്തിൽ ശ്രദ്ധ പതിഞ്ഞുകൊണ്ടിരിക്കെ മറ്റൊരു കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. ആ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ഒരു മനുഷ്യനും തന്നെ അവൻ്റെ ഉള്ളിൽ അല്ലാഹു രണ്ട് ഹൃദയങ്ങളെ ഏർപ്പെടുത്തിയിട്ടില്ല. 33:4. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വെച്ചും മലമൂത്ര വിസർജനത്തിന് മുട്ടുമ്പോഴും നമസ്കരിക്കരുതെന്ന് വിരോധിക്കുന്ന മുസ്ലിം രേഖപ്പെടുത്തിയ നബിവചനം ഈ തത്വത്തെ ആസ്പദമാക്കിയാവുന്നു. ഒഴിവു സമയം ഏതെങ്കിലും തരത്തിൽ സ്വന്തം നന്മക്ക് ഉപയോഗപ്പെടുത്താതിരിക്കുന്ന പക്ഷം അത് മനുഷ്യനെ നേരിടുന്ന തീരാ നഷ്ടമായിരിക്കും. കാരണം ആ സമയം പിന്നൊരിക്കലും അവന് തിരിച്ചു കിട്ടുവാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി സല്ലം അരുളി ചെയ്യുന്നു, നിഅമത്താനി മഅബൂനും ഫീഹിമ കസീറു മിനന്നാസി അസ്സിഹത്തു വൽ ഫറാ, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അവയിൽ മിക്ക മനുഷ്യരും നഷ്ടം ബാധിക്കുന്നവരാണ്, ആരോഗ്യവും ഒഴിവു സമയവും. ബുഖാരി. ഏതൊരു കാര്യവും നിർവഹിക്കുവാൻ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായം അനിവാര്യമാണ്. അതിൻ്റെ പര്യവസാനം നന്നായിത്തീരുവാൻ അവൻ്റെ അംഗീകരണവും അനിവാര്യം തന്നെ. അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം അവനിൽ നിന്നു മാത്രം ലഭിക്കേണ്ടതുമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അവൻ്റെ മുമ്പിൽ ആഗ്രഹം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. അവനോട് മാത്രമേ അത് പ്രകടിപ്പിച്ചിട്ട് ഫലവും ഉണ്ടാവുകയുള്ളൂ. പാരത്രികമെന്നോ ഐഹികമെന്നോ മതപരമെന്നോ ലൗകികമെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എല്ലാ നല്ല കാര്യത്തിനും അള്ളാഹുവിൻ്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതും സമർപ്പിക്കേണ്ടതുമാണ്. ചെരുപ്പിൻ്റെ വാർ മുറിയുമ്പോഴും ഭക്ഷണത്തിന് ഉപ്പ് ആവശ്യമായി വരുമ്പോഴും കൂടി അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഹദീസിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. തിർമദി. ഇത്രയും നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ സാധ്യമാകുന്നതല്ലെന്ന് അല്പം ആലോചിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. എന്നിരിക്കെ വൻ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? ഏതൊരു കാര്യത്തിനും പ്രാർത്ഥിച്ചു ചുമ്മാ ഇരുന്നാൽ പോരാ. ഓരോന്നിലും അവരവർക്കറിയുന്നതും കഴിയുന്നതുമായ ശ്രമങ്ങൾ ചെയ്യുകയും വേണ്ടതുണ്ട് എന്ന് പറയേണ്ടതില്ല. പക്ഷേ ആ ശ്രമം ഫലപ്പെടുത്തുന്നതും അള്ളാഹുവാണല്ലോ. എല്ലായ്പ്പോഴും ദുആ ചെയ്യുവാൻ പറ്റിയതും മേൽ ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ മനസ്സിലാക്കുവാൻ ഉതകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദുആ ചെയ്യാറുണ്ടായിരുന്നതായി ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുള്ളതുമായ ഒരു ദുആ ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നായിരിക്കും. അല്ലാഹുമ്മ അസ്ലിഹിലി ദീനി അല്ലദി ഹുവ ഇസ്മത്തു അംരി വസ്ലിഹിലി ദുനിയായല്ലത്തി ഫീഹ മആശി വസ്ലിഹിലി ആഖിറത്തി അല്ലത്തി ഫീഹ മആദി വജ്അലിൽ ഹയാത സിയാദത്തൻലി ഫീ കുല്ലി ഖൈർ വജ്അലിൽ മമാത റാഹത്തൻലി മിൻ കുല്ലി ശർ. സാരം, അള്ളാഹുവേ, എൻ്റെ കാര്യത്തിൻ്റെ രക്ഷയാകുന്ന എൻ്റെ മതനിഷ്ഠ നീ എനിക്ക് നന്നാക്കി തരേണമേ. എൻ്റെ ജീവിതമാർഗം ഉൾക്കൊള്ളുന്നതായ എൻ്റെ ഐഹിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. എൻ്റെ മടക്കസ്ഥലം ഉൾക്കൊള്ളുന്ന എൻ്റെ പാരിത്രിക ജീവിതവും നീ എനിക്ക് നന്നാക്കി തരേണമേ. ഈ ജീവിതം എല്ലാവിധ നന്മയിലും എനിക്ക് വർധനവാക്കി തീർക്കുകയും ചെയ്യണമേ. മരണത്തെ എല്ലാവിധ തിന്മയിൽ നിന്നും എനിക്ക് ആശ്വാസമാക്കി തീർക്കുകയും ചെയ്യണമേ. اللهم انا نرغب اليك وندعوك بدعاء نبيك اللهم ولك الحمد والمنه والفضل.
2: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി എന്ന പ്രോഗ്രാം. നാം കേട്ട വചനങ്ങൾ സൂറ ഷൂറ വചനം 1 മുതൽ 8 വരെ.
9: വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ, പ്രഭാതത്തിൻ്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
10: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

المس ذلك بأنهم قالوا إنما البيع مثل الربا

ما كسبت وهم لا يظلمون. الله أكبر.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 272 മുതൽ 283 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗരിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഫീൽ, സൂറ ഖുറൈഷ് എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് വലീദ് അഷംസാൻ.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
5: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ

0: പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ വായന. ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
1: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
1: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
1: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
1: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
1: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
1: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ ആല ഇംറാനിലെ 49 മുതൽ 52 കൂടിയ വചനങ്ങൾ പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ ആല ഇംറാനിലെ
1: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم رب السماوات والأرض وما بينهما العزيز

0: كنتم عنه معرضون. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 66 മുതൽ ഉള്ള ഏതാനും വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് സ്വാദിലെ 65 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. 66-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, റബ്ബു സമാവാത്തി വൽ അർദി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവായിട്ടുള്ളവൻ, വമാ ബൈനഹുമാ, അവ രണ്ടിനുമിടയിലുള്ള, അഥവാ അവ രണ്ടിനിടയിലുള്ളതിൻ്റെയും, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ളതിൻ്റെയും, അൽ അസീസു, പ്രതാപശാലിയാണ്, അൽ ഗഫ്ഫാർ, വളരെ പൊറുക്കുന്നവൻ, അഥവാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയുടെ ഇടയിലുള്ളതിൻ്റെയും രക്ഷിതാവാണ്, പ്രതാപശാലിയായ വളരെ പൊറുക്കുന്നവനാണ് അവൻ. അപ്പോൾ ആരെയാണ് ആരാധിക്കേണ്ടത് എന്നതാണ് കഴിഞ്ഞ വചനത്തിൽ അല്ലാഹു ഓർമ്മിപ്പിച്ചത്. ആരാണ് യഥാർത്ഥ ആരാധ്യൻ എന്നതായിരുന്നു 65-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കിയത്. അതായത്, വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഒരു ആരാധ്യനുമില്ല ഏകനും സർവാധിപതിയുമായ അല്ലാഹുവല്ലാതെ. ആ അല്ലാഹു ആരാണ്? ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ്, അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവാകുന്നു. അതേപോലെ തന്നെ അവൻ അൽ അസീസ്, ഏറെ പ്രതാപമുള്ളവനാണ്, അൽ ഗഫ്ഫാർ, വളരെ പൊറുക്കുന്നവനാകുന്നു. വളരെ ലളിതമായി ഏത് മനുഷ്യർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ആരാണ് ആകാശത്തെ പടച്ചത്? ഏത് മനുഷ്യനും പറയും അത് സൃഷ്ടാവായ പടച്ച തമ്പുരാനാണെന്ന്. മുസ്ലിങ്ങൾ മാത്രമല്ല, അല്ലാത്തവർ പോലും അത് അംഗീകരിക്കും. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും മറ്റു പലരെയും ആരാധിക്കുന്നു. പക്ഷേ അവരൊക്കെ അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്, മുകളിൽ കാണുന്ന ആകാശത്തെയും നാം വസിക്കുന്ന ഭൂമിയെയും ഇതിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അത് പരമേശ്വരനാണ് എന്ന് അവർ പറയും. അവർ അത് അല്ലാഹുവാണെന്ന് മുസ്ലിങ്ങൾ പറയും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ സ്രഷ്ടാവായ നിയന്താവായ എല്ലാ ചരാചരങ്ങളെയും സംരക്ഷിച്ചു പോരുന്ന ആ ഏകനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഇസ്ലാമിലെ പരമപ്രധാനമായ ഏകദൈവ വിശ്വാസം, അത് അംഗീകരിക്കുന്നിടത്താണ് പലർക്കും അഭിപ്രായ വ്യത്യാസമുള്ളത്. അത് അംഗീകരിക്കാനാണ് പലർക്കും മടിയുള്ളത്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഹുവ മാലിക്കു ജമീഇ ദാലിക്, അല്ലാഹുവാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. വ മുത്തസരിഫു ഫീഹ്, അതിൽ എന്ത് വേണം എന്ത് ചെയ്യണമെന്ന് തീരുമാനാധികാരമുള്ളവനും അതും അല്ലാഹു മാത്രമാകുന്നു. അൽ അസീസുൽ ഗഫ്ഫാർ, ഐ ഗഫ്ഫാറു മഅ ഇസ്സതിഹി വ അളമതിഹി, അല്ലാഹു അവൻ്റെ പ്രതാപത്തോടുകൂടി അവൻ്റെ മഹത്വത്തോടുകൂടി തന്നെ അങ്ങേയറ്റം പൊറുക്കുന്നവനാകുന്നു. അതുപോലെ തന്നെ തൊബിർ റഹ്മത് പറയുന്നു, റബ്ബു സമാവാത്തി വൽ അർദി, ആകാശഭൂമികളുടെ റബ്ബ്, ഫഹാദല്ലദി ഹാദിഹി സിഫ ഹുവ അൽ ഇലാഹുല്ലദി ലാ ഇലാഹ സിവാഹു, ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ ഉള്ളത് ഏകനായ അല്ലാഹുവിന് മാത്രമാകുന്നു. ലല്ലദി ലാ യംലിക്കു ഷൈഅൻ വല യദുറു വല യംഫഉ, ഈ പറയപ്പെട്ട രൂപത്തിൽ ഇതെല്ലാം ഉടമപ്പെടുത്തിയ ഒരു ശക്തി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഇവിടെ ആരാധ്യന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു ശക്തിക്കും തന്നെ ആകാശങ്ങളുടെ ആധിപത്യം അവകാശപ്പെടാൻ ആർക്കും അർഹതയില്ല, അത് കഴിയുകയില്ല. ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനും ഒരു ശക്തിക്കും സാധ്യമല്ല അല്ലാഹുവിനല്ലാതെ. അതുകൊണ്ട് തന്നെ അവൻ മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളൂ. അൽ അസീസുൽ ഗഫ്ഫാർ, ഏറെ പ്രതാപമുള്ളവനും വളരെ പൊറുക്കുന്നവനും. യഖൂലു അൽ അസീസു ഫി നഖ്മതിഹി മിൻ അഹ്ലിൽ കുഫ്രി ബിഹി അൽ മുദ്ദഈന മഅഹു ഇലാഹൻ ഗൈറഹു, അല്ലാഹുവിനെ കൂടെ മറ്റു പലരെയും ആരാധിക്കുന്ന, അങ്ങനെ ആരാധ്യന്മാരുണ്ടെന്ന് വാദിക്കുന്ന, അതേപോലെ തന്നെ അല്ലാഹുവിൽ അവിശ്വസിക്കുന്ന ആളുകളെ അവരുടെ മേൽ കഴിവുള്ളവൻ, അവർക്കാവശ്യമായ ശിക്ഷ നൽകാൻ കഴിവുള്ളവനാകുന്നു അല്ലാഹു. അതാണ് അൽ അസീസ് എന്ന് അല്ലാഹുവിനെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം. അൽ ഗഫ്ഫാറു ലിദുനൂബി മൻ താബ മിൻഹും വമൻ ഗൈറഹും. ഈ കൂട്ടത്തിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നവർക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അതിനും കഴിവുള്ളവനാകുന്നു അല്ലാഹു. അതായത് അൽ ഗഫ്ഫാറു ലിദുനൂബി മൻ താബ മിൻഹും വമൻ ഗൈറഹും മിൻ കുഫ്രിഹി വമഅസീഹി. അല്ലാഹുവിൽ അവിശ്വസിക്കുക എന്ന പാപമടക്കം, അല്ലാഹുവിനെ ധിക്കരിക്കുക എന്ന പാപമടക്കം, അതെല്ലാം അതിൽ നിന്നെല്ലാം പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് അതെല്ലാം പൊറുക്കാൻ അല്ലാഹു ഒരുക്കമാകുന്നു. ഫഅനാബ ഇലൽ ഈമാനി വത്വാഅതി ലഹു ബിൽ ഇൻതിഹാഇ ഇലാ അംരിഹി വനഹീഹി. അങ്ങനെ കുഫറിൽ നിന്നും ധിക്കാരപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഖേദിച്ചു മടങ്ങി ഈമാനിലേക്ക് വിനയം കാണിക്കുന്ന, മടങ്ങിവരുന്ന, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് മടങ്ങിവരുന്ന, അല്ലാഹുവിൻ്റെ കൽപ്പനയിലേക്കും അവൻ വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലേക്കും അങ്ങനെ മനസ്സ് മടങ്ങുന്നവർക്ക് അല്ലാഹു പൊറുക്കാൻ ഒരുക്കമാകുന്നു. അതാണ് അൽ അസീസുൽ ഗഫ്ഫാർ, ഏറെ പൊറുക്കുന്നവനും ഏറെ പ്രതാപമുള്ളവനുമായ എന്ന് പറയാൻ കാരണം. അല്ലാമ സഅദി റഹ്മുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഫല്ലദീ യഖ്ഹറു ജമീഇൽ അഷ്യാഇ ഹുവൽ വാഹിദു അല്ലദീ ലാ നദീറ ലഹു. എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവൻ അത് അല്ലാഹു മാത്രമാകുന്നു. അവന് തുല്യനായി മറ്റൊരു ശക്തിയുമില്ല. വഹുവല്ലദീ യസ്തഹഖു അൻ യഅബുദ വഹ്ദഹു. ആരാധനയ്ക്ക് അർഹനായിട്ട് അല്ലാഹു മാത്രമേ ഉള്ളൂ. ആരാധനയ്ക്ക് അവകാശപ്പെട്ടവൻ അല്ലാഹു മാത്രമാകുന്നു. കമാക്കാന ഖാഹിറൻ വഹ്ദഹു. എല്ലാത്തിൻ്റെയും മേൽ സർവാധിപതിയായിട്ടുള്ളവൻ അല്ലാഹുവാണ് എന്നതുപോലെ തന്നെ. വക്കറർ ദാലിക ഐലൻ ബി തൗഹീദിർ റുബൂബിയ. ഇവിടെ അല്ലാഹുവാണ് സൃഷ്ടാവും സംരക്ഷകനുമെന്ന ആ ഏകത്വം, അതാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. റബ്ബു സമാവാത്തി വൽ അർദി വമാ ബൈനഹുമ ഐ ഖാലിഖിഹിമ വമുറബ്ബീഹിമ വമുദബ്ബിരിഹ ബിജമീഇ അൻവാഇ തദാബീർ. എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സംരക്ഷകനും നിയന്താവും എല്ലാ നിലയിലുമുള്ള നിയന്താവും അല്ലാഹു മാത്രമാകുന്നു. അൽ അസീസ് അല്ലദി ലഹു അൽ ഖുവ. അസീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലാഹുവിനാകുന്നു എല്ലാ കഴിവും ശക്തിയുമുള്ളത്. അല്ലത്തി ബിഹ ഖലഖൽ മഖ്ലൂഖാത്ത് അൽ അദീമ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളെയും അതി ബൃഹത്തായ, അങ്ങേയറ്റം സങ്കീർണമായ പല സൃഷ്ടികളെയും, എല്ലാ സൃഷ്ടികളെയും അത് സൃഷ്ടിച്ചവൻ അല്ലാഹുവാകുന്നു. അതിന് കഴിവുള്ളവൻ അല്ലാഹുവാകുന്നു. അതുപോലെ തന്നെ അൽ ഗഫ്ഫാർ ലി ജമീഇ ദുനൂബി സഗീരിഹ വ കബീരിഹ. അല്ലാഹു ഗഫ്ഫാറാണെന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളും അവൻ പൊറുക്കും, ചെറുതാകട്ടെ വലുതാകട്ടെ. ലിമൻ താബ ഇലൈഹി വ അഖ്ലഅ മിൻഹ. ആർക്കാണ് അല്ലാഹു പാപം പൊറുത്തു കൊടുക്കുക? തന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക്, ആ പാപത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ഫഹാദല്ലദി യജിബു വയസ്തഹഖു അൻ യഅബുദ ദൂന മൻ ലാ യഖ്ലുഖു വലാ യർസുഖു വലാ യദുറു വലാ യൻഫഅ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവനാണ് ആരാധനക്കർഹൻ. സൃഷ്ടിക്കാത്ത, അതുപോലെ തന്നെ ആഹാരം നൽകാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത, വലാ യംലിക്കു മിനൽ അംരി ഷൈഅൻ, യാതൊന്നും ഉടമപ്പെടുത്താത്ത, വലൈസലഹു ഖുവത്തുൽ അൽ ഇഖ്തിദാരി വലാ ബിയദിഹി മഗ്ഫിറത്തു ദുനൂബ് വൽ ഔസാർ. അങ്ങനെയുള്ളവർക്ക് ഒന്നിനും കഴിവില്ല, പാപം പൊറുക്കാൻ അവർക്ക് കഴിയുകയില്ല. അപ്പൊ പാപം പൊറുക്കാൻ കഴിവുള്ളവൻ, അതേപോലെ തന്നെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, അങ്ങനെയുള്ളവൻ ഏകനായ അല്ലാഹു മാത്രമാകുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരിങ്ങൾ അത് നൽകുന്ന വ്യാഖ്യാനം. ആ നമ്മൾ അവസാനം പറഞ്ഞ ആ ആയത്ത്, അതായത് 66-ാമത്തെ ആയത്ത് ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ വമാ ബൈനഹുമൽ അസീസുൽ ഗഫ്ഫാർ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയുടെ ഇടയിലുള്ളതിൻ്റെയും രക്ഷിതാവാണ് അവൻ, പ്രതാപശാലിയായ, വളരെ പൊറുക്കുന്നവൻ. ആ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ എന്നാണ് ആ വചനം നമ്മൾ അറിയിക്കുന്നത്. തുടർന്ന് 67-ാമത്തെ വചനം,
1: ഖുൽ ഹുവ നബഉൻ അളീം.
0: ഖുൽ, നബിയെ താങ്കൾ പറയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഖുൽ എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം നീ പറയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ തിരുമേനിയോട് പറയാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നു. ഹുവ നബഉൻ, അതൊരു വർത്തമാനമാണ്. അളീം, വമ്പിച്ച, മഹത്തായ. പറയുക, അത് ഒരു വമ്പിച്ച വർത്തമാനമാകുന്നു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഖബറുൻ അളീമുൻ വശഅനുൻ ബലീഗുൻ വഹുവ ഇർസാലുല്ലാഹി ഇയ്യായ ഇലൈക്കും. ഈ അള്ളാഹു താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം, താങ്കൾക്ക് അള്ളാഹു നൽകുന്ന വഹയ്യ്, ഖുർആൻ അടക്കമുള്ള വഹയ്യ് എല്ലാം അതാകുന്നു മഹത്തായ അല്ലെങ്കിൽ വമ്പിച്ച വർത്തമാനം. അതാണ് ഇമാം തബരി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഹാദൽ ഖുർആനു ഖബറുൻ അദീബ്. ഈ ഖുർആൻ അതൊരു വമ്പിച്ച വാർത്തയാകുന്നു, വർത്തമാനമാകുന്നു. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഖുർആനിൻ്റെ അനുയായികളായ നമ്മൾ പോലും ഖുർആനിൻ്റെ ഈ വാർത്തകൾ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, ഖുർആൻ പറയുന്ന ആ വാർത്തകൾ, അത് ഗാംഭീര്യത്തോടുകൂടി, അത് മഹത്വത്തോടുകൂടി പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനും എത്രമാത്രം താൽപ്പര്യം കാണിക്കുന്നുണ്ട് എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. സഅദി റഹ്മത്ത് പറയുന്നു, ഖുൽ ലഹും മുഖവ്വിഫൻ വ മുഹദ്ദിറ. നബിയെ അവരോട് പറഞ്ഞു കൊടുക്കണം, അവരെ ഭയപ്പെടുത്തിക്കൊണ്ടും ജാഗരൂകരാക്കിക്കൊണ്ടും, വ മുനഹിലൻ ലഹും വ മുൻദിറൻ, അവരെ ഉണർത്തിക്കൊണ്ടും അവർക്ക് താക്കീത് നൽകിക്കൊണ്ടും. എന്താണ് പറയേണ്ടത്? ഹുവ നബഉൻ അളീം, അതൊരു വമ്പിച്ച വർത്തമാനമാകുന്നു. ഐ മാ അൻബഅതുകും ബിഹി മിനൽ ബഅസി വൻ നുശൂരി വൽ ജസാഇ അലൽ അഅമാലി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഉയർത്തെഴുന്നേൽപ്പാകട്ടെ, പ്രതിഫലത്തെക്കുറിച്ച്, കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രതിഫലത്തെക്കുറിച്ചാകട്ടെ, അതെല്ലാം തന്നെ ഖബറുൻ അളീമുൻ, അതൊരു വമ്പിച്ച വർത്തമാനമാകുന്നു. യംബഗി അൽ ഇഹ്തിമാമു ശദീദ് ബിഷഇനിഹി വല യംബഗി ഇഗ്ഫാലുഹു. ആ വർത്തമാനത്തിന് ഗൗരവം കൽപ്പിക്കേണ്ടതാകുന്നു, ഒരിക്കലും അവഗണിച്ചു കളയേണ്ടതല്ല. പലപ്പോഴും വിശ്വാസികളെന്ന് പറയപ്പെടുന്നവർ പോലും ഖുർആനാകുന്ന അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അവയ്ക്ക് എന്തുമാത്രം ഗാംഭീര്യം കൽപ്പിക്കുന്നുണ്ട്, മഹത്വം കൽപ്പിക്കുന്നുണ്ട്, പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നത് നാം നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഐ അൻ നബഉല്ലദീ അൻബഅതുകും ബിഹി വല്ലദീ ജിഅ്തു ബിഹി മുൻദിറൻ നബഉൻ അളീമുൻ. ഉസൈമിൻ റഹ്മുള്ള ആ വചനത്തിന് നൽകിയ വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്ന, എത്തിച്ചു തന്നിരിക്കുന്ന ഈ ദൗത്യം അല്ലെങ്കിൽ ഈ വാർത്ത, ഇത് വമ്പിച്ച വർത്തമാനമാകുന്നു. അൻ നബഉ ബിമഅന അൽ ഖബറു ലാക്കിന്നഹു ലാ യകൂനു ഇല്ലാ ഫിൽ അംരിൽ ഹാമ്മി. സാധാരണ ഒരു വാർത്തക്ക് അറബിയിൽ നബ എന്ന് പറയാറില്ല, മറിച്ച് പ്രാധാന്യമർഹിക്കുന്ന വാർത്തക്കാണ് നബ എന്ന് പറയാറുള്ളത്. ഖാല അല്ലാഹു തആല, അല്ലാഹു ഖുർആനിലെ സൂറത്തു നബ എന്ന അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, അമ്മ യതസാലൂൻ അനിൻ നബഇൽ അളീം. അമ്മ, എന്തിനെക്കുറിച്ചാണ്? യതസാലൂൻ, അവർ പരസ്പരം ചോദിക്കുന്നത്. അല്ലാഹു തന്നെ പറയുന്നു, അനിൻ നബഇൽ അളീം, ആ മഹത്തായ, ആ വമ്പിച്ച വാർത്തയെക്കുറിച്ച് തന്നെയാകുന്നു. فَالنَّبَأُ خَبَرٌ لَكِنَّهُ فِي الْأُمُورِ الْهَامَّةِ. നബഅ് എന്ന് പറഞ്ഞാൽ അത് വർത്തമാനമാണ്, പക്ഷേ കേവലം വർത്തമാനമല്ല, അത് പ്രാധാന്യമർഹിക്കുന്ന വർത്തമാനമാകുന്നു. وَوَصَفَ اللَّهُ هَذَا النَّبَأَ بِأَنَّهُ عَظِيمٌ. അള്ളാഹു ഈ വാർത്തയെക്കുറിച്ച് നബഅ് എന്ന് പറഞ്ഞു, കാരണം എന്താണ്? അത് വമ്പിച്ച വർത്തമാനമാകുന്നു. وَهُوَ الْقُرْآنُ وَقَدْ وَصَفَ اللَّهُ الْقُرْآنَ بِأَنَّهُ عَظِيمٌ وَكَرِيمٌ وَمَجِيدٌ. എന്തുകൊണ്ടാണ് അള്ളാഹു ഖുർആനിനെക്കുറിച്ച് നബ് എന്ന് പറഞ്ഞത്? അത് വമ്പിച്ചതാണ്, അതേപോലെ ആദരണീയമായതാണ്, അതുപോലെ തന്നെ മഹത്വമേറിയതാണ്. لِأَنَّهُ يَتَّصِفُ بِهَذِهِ الصِّفَاتِ وَمَنْ أَخَذَ بِهِ نَالَهُ مِنْ هَذِهِ الْأَوْصَافِ. ആരെങ്കിലും ഖുർആൻ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഖുർആനിനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിച്ചാൽ അയാൾ മഹത്വമേറിയവനാകും, ആദരണീയനാകും. അതേപോലെ തന്നെ ആ മനുഷ്യൻ സമൂഹത്തിൽ ഏറ്റവും അർഹതപ്പെട്ട അല്ലെങ്കിൽ മാന്യമായ സ്ഥാനം അലങ്കരിക്കുന്ന ആളായിരിക്കും. ബിഖദരി മാ അഖദ ബിഹി, എത്രമാത്രം ഖുർആൻ സ്വീകരിച്ചു അതനുസരിച്ചുകൊണ്ട്. വളരെ ശ്രദ്ധേയമാണ് ആ പറഞ്ഞ കാര്യം. പലപ്പോഴും നമ്മൾ ഖുർആനിൻ്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതവും ഖുർആനുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട് എന്നതാണ് നമ്മുടെ മഹത്വത്തിനും നമ്മളുടെ ആദരണീയതക്കും അടിസ്ഥാനം. പലപ്പോഴും ഖുർആനിനെ പേരിൽ മാത്രമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അധ്യാപനങ്ങൾ നമ്മുടെ സ്വഭാവത്തിലായിരുന്നാലും നമ്മുടെ സംസ്കാരത്തിലായിരുന്നാലും നമ്മുടെ ജീവിതത്തിലായിരുന്നാലും വിശ്വാസകാര്യത്തിലായിരുന്നാലും ഏത് രംഗത്തായിരുന്നാലും എത്രമാത്രം ഖുർആൻ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, നെഞ്ചോട് ചേർക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ ജീവിതം ഏറ്റവും മഹത്വമുള്ള ജീവിതമാകാനുള്ള അടിസ്ഥാനം. അതാണ് 67-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത്. ചെറിയൊരു വചനമാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന അർത്ഥ വൈപുല്യമുള്ള ഒരു വചനം കൂടിയാണത്. ഖുൽ ഹുവ നബഉൻ അളീം. ഖുൽ, നീ പറയുക, ഹുവ നബഉൻ, അതൊരു വർത്തമാനമാണ്, അളീം, വമ്പിച്ച. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിനെ മഹത്വമേറിയ വർത്തമാനമായി സ്വീകരിക്കാൻ, അതുവഴി യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ അനുയായിയായിട്ട് മാറാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, പൂർവ്വവേദക്കാരെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ ആക്ഷേപങ്ങൾ, മസലുൽ ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹ കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറ ബിസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാത്തില്ലാ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ അള്ളാലിമീൻ. സൂറത്തുൽ ജുമഅയിൽ കാണാം, മസലുൽ ലദീന ഹുമ്മിലു തൗറാത്ത, തൗറാത്ത് വഹിപ്പിക്കപ്പെട്ട ആളുകൾ, സുമ്മലം യഹ്മിലുഹ, പിന്നെ വഹിക്കേണ്ടതുപോലെ അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടതുപോലെ അത് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ. അവരുടെ ഉദാഹരണം കമസലിൽ ഹിമാർ, ഒരു കഴുതയുടെ ഉദാഹരണമാകുന്നു. യഹ്മിലു അസ്ഫാറ, അത് കുറേ ഏടുകൾ ചുമക്കുന്നു, ഗ്രന്ഥങ്ങൾ ചുമക്കുന്നു. നമുക്കറിയാമല്ലോ, അമൂല്യമായ ഗ്രന്ഥശേഖരങ്ങൾ ഒരു കഴുതയുടെ പുറത്ത് കെട്ടിവച്ചാൽ ആ കഴുതക്കത് ഉപകരിക്കാത്തതുപോലെ വേദഗ്രന്ഥത്തോട് കൂറുപുലർത്താത്ത, പ്രതിബദ്ധത കാണിക്കാത്ത ആളുകളാകുന്നു വേദം നൽകപ്പെട്ട ആളുകൾ, തൗറാത്തിൻ്റെ ആളുകൾ എന്നാണ് അള്ളാഹു ആ സമൂഹത്തെ ആക്ഷേപിക്കുന്നത്. തുടർന്ന് പറയുന്നു, ബിസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാത്തില്ല, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന ആ ജനതയുടെ ഉദാഹരണം എത്ര മോശമാകുന്നു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ അള്ളാലിമീൻ, അള്ളാഹു അക്രമികളായ ജനങ്ങളെ അവരെ നേർമാർഗത്തിലാക്കുകയില്ല. ഈ വചനം നാം ഏവരെയും ചിന്തിപ്പിക്കേണ്ടതുണ്ട്. തൗറാത്തിൻ്റെ അനുയായികളെന്ന് പറയപ്പെടുന്ന ആളുകൾ ആ തൗറാത്തിനെ, അതിന് അവരുടെ ജീവിതത്തിൽ അർഹിക്കുന്ന പ്രാധാന്യമോ അർഹിക്കുന്ന ഗൗരവമോ അവർ കൽപ്പിച്ചില്ല. ഇന്ന് ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആനിനോട് കാണിക്കുന്ന സമീപനം എത്രത്തോളം പ്രതിബദ്ധതയോടുകൂടിയാണ് എന്നത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ കേവലം പാരായണം ചെയ്യാനുള്ളൊരു ഗ്രന്ഥമായിട്ടല്ല അള്ളാഹു നമുക്ക് ഈ ഗ്രന്ഥത്തെ നൽകിയത്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട ഉപദേശ നിർദ്ദേശങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നത്. പക്ഷേ മുസ്ലിം സമൂഹം ആ നിലയിൽ, ആ രൂപത്തിൽ, ആ ഒരു മഹത്വത്തോടുകൂടി ഈ ഗ്രന്ഥത്തെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഖുർആൻ ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ഈ കാര്യം ആവർത്തിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനത്തെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹു ഈ ഗ്രന്ഥത്തെക്കുറിച്ച്, പ്രവാചകന്റെ അധ്യാപനത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്, ഖുൽ ഹുവ നബഉൻ അളീം. ഖുൽ, നീ പറയുക, ഹുവ നബഉൻ, അതൊരു വർത്തമാനമാണ്, അളീം, വമ്പിച്ച. നമുക്ക് പറയാൻ സാധിക്കണം, അള്ളാഹുവേ, ഈ ഗ്രന്ഥത്തെ അതിൻ്റെ മഹത്വത്തോടുകൂടി സ്വീകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും എനിക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ. നിരന്തരം നാം പ്രാർത്ഥിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൻ്റെ യഥാർത്ഥ അനുയായികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആം 122 മുതൽ 127 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽഹംദ്.

وقد خاب من حمل ظلما وقد خاب من حمل ظلما ومن يعمل من

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 98 മുതൽ 114 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 485-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 485-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.
3: പീസ് ഖുർആൻ റേഡിയോ. ഇനി നാം കേൾക്കുന്നത് ഖുർആൻ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പുണ്യം നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. പാരായണം വെറും വായനയാവരുത്, പഠനവും നിയമാനുസൃതവുമായിരിക്കണം. ഖുർആൻ പാരായണത്തിലെ നിയമങ്ങൾ ഏത് രൂപത്തിലാകണമെന്ന പഠനമാണ് പാരായണ പഠനം പരിപാടിയിൽ നാം മനസ്സിലാക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ മുർസലാത്ത് 1-26 വചനങ്ങൾ. സംസാരിക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു വസ്സലാത്തു വസ്സലാമു അലൽ മബഊസി റഹ്മത്തൻ ലിലാലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ അമ്മ ജുസ് കഴിഞ്ഞു, അതായത് 30-ാമത്തെ ജുസ് നമ്മൾ മുഴുവനാക്കി. ഇനി അടുത്ത ജുസിലെ അവസാനത്തെ സൂറത്ത് സൂറത്തുൽ മുർസലാത്താണ് നമുക്ക് ഓതാനുള്ളത്. അത് നോക്കാം. അതിലെ നിയമങ്ങൾ വൽ മുർസലാത്തി ഉർഫൻ ഫുൽ ആസിഫാത്തി അസ്ഫൻ വന്നാശിറാത്തി അന്നാശിറാത്തിന് ഉനിശദ്ദുള്ളത് നല്ല മണിക്കണം. ഫുൽ ഫാരിഖാത്തി ഫർഖൻ ഫുൽ മുൽഖിയാത്തി ദിക്റൻ ഉദ്റൻ ഉദ്റൻ ഔ തൻവീന് ശേഷം ഹംസ ഇലഹാർ ഇന്നമ ഇന്ന നൂന് ശദ്ദുള്ളത് മണിക്കണം. തുഅദുന ലവഖ്ഫൈദൻ നുജൂമു തുമിസത് വൈദ സമാഉ ഫുരിജത് സമാഉ മദ് മുത്തസില് وإذا الجبال نصفت وإذا الرسل أقتت لأي يوم أجلت يوم أجلت تنوين شاشم حمزة ليوم الفصل وما أدراك ما يوم الفصل وما أدراك مد منفصل ويل يوم تنوين شاشم ياء إدغام بغنة يومئذ لل يومئذ تنوين شاشم لام إدغام بلا غنة ألم نهلك الأولين ثم نتبعهم الآخرين كذلك نفعل بالمجرمين ويلنيا ويلنيا تنوين شاشم يا ادغام بغنا يوم اذ لل تنوين شاش لام ادغام بلا غنا الم نخلقكم قاف كاف لك ادغام جيتت شدോട് കൂടി ഓതണം. മിപ്പിന മിം നഖലുക്കും രണ്ട് മിം ഒന്നിച്ച് വന്നു, അപ്പോൾ തൻവീന് നല്ല ഉന്നത്തോട് കൂടി ഓതുക. പിന്നെ മിമ്മ അതുകൊണ്ട് തന്നെ തൻവീന് ശേഷം നൂൻ സാക്കിനു ശേഷം മീം ഇദ്ഗാം ബിഗുന്ന പിന്നെ മാ മദ് മുത്തസിൽ മാ ഇമ്മ തൻവീന് ശേഷം മീമ് നന്നായിട്ട് മണിക്ക് ഉന്നത്താണ് ഇദ്ഗാം ബിഗുന്ന. ജഅൽനാഹു ഫീ ഖറാറിൻ മക്കീൻ ഖറാറിമ്മ തൻവീന് ശേഷം മീമ് മണിക്ക ഇലാ ഖദരിമ്മ തൻവീന് ശേഷം മീമ് നന്നായിട്ട് മണിക്ക ഫഖദർന ഫനിഅമൽ ഖാദിറൂൻ വൈലുൻ യൗമൈദിൽ ലിൽമുകദ്ദിബീൻ അലം നജാലിൽ അർള കിഫാത്ത അഹ്യാ അൻ തൻവീൻ മുത്തസിലാണ് മദ് മുത്തസിൽ അഹ്യാ എം വ അൻ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന വജഅൽന ഫീഹ റവാസിയ ശാമിഖാത്തിൻ തിൻ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന വസ്ഖൈനാക്കും മാ അൻ വസ്ഖൈനാക്കും മ രണ്ട് മീമ ഒന്നിച്ച് വന്നു നന്നായിട്ട് മണിക്ക. പിന്നെ മാ മദ് മുത്തസിൽ, ഫു തന്നിന് ശേഷം ഫാ ഇഖ്ഫാ. അത്രയും മതി. നോക്കാം. أعوذ بالله من الشيطان الرجيم
5: أعوذ بالله من الشيطان الرجيم
4: بسم الله الرحمن

0: وآخر دعوانا الحمد لله رب العالمين.
1: പേസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുർസലാത്ത് 1 മുതൽ 26 വരെ വചനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ നാം കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നു ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തു സുമറിലെ 38 മുതൽ 46 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം, സൂറത്തു സുമറിലെ 38 മുതൽ 46 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ് അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ് അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായി ഒന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തഫ്സീർ സഅദി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 97-ാം അധ്യായം സൂറത്തുൽ ഖദർ. സൂറത്തുൽ ഖദർ അവതരിപ്പിക്കപ്പെട്ടത് മക്കയിലാണ്. 5 വചനങ്ങളാണ് ഈ സൂറത്തിൽ മുഴുവനായിട്ടുള്ളത്. മദീനയിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അഭിപ്രായങ്ങൾ അങ്ങനെയും വന്നിട്ടുണ്ട്. ഈ 5 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്ക് വിശുദ്ധ ഖുർആനിലെ 97-ാം അധ്യായം സൂറത്തുൽ ഖദറിൻ്റെ മുഴുവനായ പാരായണം ഒന്ന് ശ്രദ്ധിക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ ഏറ്റവും ഭംഗിയോടുകൂടെയുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദറിൻ്റെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഈ സൂറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വീണ്ടും സൂചിപ്പിക്കുന്നു, എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും അതിൻ്റെ ഒരു ശ്രമം തുടരേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ വാക്കുകളുടെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്ന, തീർച്ചയായും നിശ്ചയമായും നാം, അൻസൽനാഹു, ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു, ഇറക്കിയിരിക്കുന്നു, ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ, നിർണയത്തിൻ്റെ രാവിൽ. വമാ അദ്രാക, നിനക്ക് അറിവ് തന്നതെന്ത്, അഥവാ എന്തറിയാം, മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്ത് എന്ന്. ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ, ഖൈറുൻ, ഉത്തമമാണ്, ഗുണകരമാണ്, മിൻ അൽഫി, ആയിരത്തേക്കാൾ, ഷഹ്ർ, മാസം, മിൻ അൽഫി ഷഹ്ർ, ആയിരം മാസത്തേക്കാൾ. തനസ്സലു, ഇറങ്ങി വരും, ഇറങ്ങിക്കൊണ്ടിരിക്കും, അൽ മലായികത്തു, മലക്കുകൾ, വർറൂഹു, റൂഹും അഥവാ ആത്മാവും, ഫീഹ, അതിൽ, ബി ഇസ്നി, ഉത്തരവ് പ്രകാരം അഥവാ സമ്മതപ്രകാരം, അനുമതിപ്രകാരം, റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ, മിങ്കുല്ലി അംരിൻ, എല്ലാ കാര്യത്തെക്കുറിച്ചും, സലാമുൻ, ശാന്തിയാണ്, സമാധാനമത്രേ, ഹിയ, അത്, ഹത്ത മത്ലഈ, ഉദയം വരെ, ഉദിക്കുന്ന അവസരം, അൽ ഫജ്ർ, പ്രഭാതത്തിൻ്റെ, ഹത്ത മത്ലഈൽ ഫജ്ർ, പ്രഭാതത്തിൻ്റെ ഉദയം വരെ. സൂറത്തുൽ ഖദർ 97 അധ്യായമാണ്. അതിൻ്റെ ഓരോ ആയത്തുകളിലടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ ആശയം മുഴുവനായി മനസ്സിലാക്കുന്നതിന് ഈ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായ അർത്ഥം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാം.
1: തീർച്ചയായും നാം ഇതിനെ, ഖുർആനിനെ, നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? നിർണയത്തിന്റെ രാത്രി ആയിരം മാസത്തേക്കാൾ ഉത്തമമാകുന്നു.

0: മലക്കുകളും റൂഹും അവരുടെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. പ്രഭാതോദയം വരെ അത് സമാധാനമത്രേ.
1: സൂറത്തുൽ ഖദറിന്റെ ഓരോ ആയത്തുകളുടെയും അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഈ ആയത്തിൽ അല്ലെങ്കിൽ ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച ഈ സൂറത്തിൻ്റെ ആഴത്തിലുള്ള പഠനമാണ് അല്ലെങ്കിൽ അറിവാണ് ഇനി നമുക്ക് നേടേണ്ടത്. മഹാനായ നാസിറു സഅദി തൻ്റെ തഫ്സീറു സഅദിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അർത്ഥവും ആശയവും അതിൻ്റെ വ്യാഖ്യാനങ്ങളുമാണ് ഇനി നമ്മൾ അതിൻ്റെ മലയാള ഭാഷാന്തരത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസുബിന് സലീം അദ്ദേഹമാണ് ഇതിൻ്റെ തഫ്സീറു സഅദിയുടെ ഈ സൂറത്തിൻ്റെ വ്യാഖ്യാനം മലയാളത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിൻ്റെ ഭാഷാന്തരം നടത്തിയത് അദ്ദേഹമാണ്. ആ ഭാഷാന്തരത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനക്കുറിപ്പുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ഖുർആനിൻ്റെ ഉന്നതമായ മഹത്വത്തെയും ശ്രേഷ്ഠതയെയും വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു പറയുന്നു, തീർച്ചയായും നാം ഇതിനെ ഖുർആനിനെ നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, തീർച്ചയായും നാം അതിനെ അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ചത് റമദാനിലെ ലൈലത്തുൽ ഖദറിലാണ്. മഹത്തായ ഈ രാത്രിയെ നിശ്ചയിച്ചു തന്നതിലൂടെ നന്ദി ചെയ്താൽ തീരാത്ത വിധം അള്ളാഹു തൻ്റെ അടിമകൾക്ക് അതിവിശാലമായ അനുഗ്രഹമാണ് നൽകിയത്. ലൈലത്തുൽ ഖദർ എന്ന് ഈ രാത്രിക്ക് പേരു നൽകാൻ കാരണം അതിന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവുമാണ്. കാരണം ആ വർഷത്തിൽ സംഭവിക്കാനിരിക്കുന്ന മനുഷ്യൻ്റെ അവധി, ഉപജീവനം, വിധി സംബന്ധമായ കാര്യങ്ങൾ എന്നിവ അന്ന് നിർണയിക്കപ്പെടുന്നു. പിന്നീട് അതിൻ്റെ മഹത്വത്തെ ഒന്നുകൂടി ഉന്നതമാക്കിയും അതിൻ്റെ കാര്യം ശക്തിപ്പെടുത്തിയും അള്ളാഹു പറയുന്നു, ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അതായത് അതിൻ്റെ കാര്യം മഹത്വമേറിയതും ഉന്നതവുമാണ്. ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. അതിന് 1000 മാസങ്ങൾക്ക് സമാനമായ മഹത്വമുണ്ട്. ആ രാത്രിയിൽ സംഭവിക്കുന്ന ഒരു കർമ്മത്തിന് മറ്റു രാത്രികളിൽ ചെയ്യുന്ന കർമ്മത്തേക്കാൾ 1000 മാസങ്ങൾക്ക് തുല്യമായ പ്രതിഫലമുണ്ട്. ബുദ്ധിയും ചിന്തയും പരിഭ്രമിച്ചു പോകുന്ന ഒരു വസ്തുതയാണിത്. ദുർബലമായ ഈ സമുദായത്തിന് അള്ളാഹു നൽകിയ മഹത്തായൊരനുഗ്രഹം 1000 മാസങ്ങളേക്കാൾ വർദ്ധിച്ച പ്രതിഫലം നിശ്ചയിക്കുന്നതിലൂടെ ദുർബല സമുദായത്തെ അള്ളാഹു ശക്തിപ്പെടുത്തി. ദീർഘായുസ് ലഭിക്കുന്ന ഒരു വ്യക്തി പോലും ജീവിക്കുന്നത് 80-ൽ പരം വർഷങ്ങളാണ്. എന്നാൽ അതിലും കൂടുതലാണ് ഈ കാലയളവ്. മലക്കുകളും റൂഹും, അതായത് ജിബ്രീൽ, ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. അതായത് ആ രാത്രിയിൽ അവർ ധാരാളമായി ഇറങ്ങുന്നു എന്നർത്ഥം. എല്ലാ കാര്യത്തിലും അത് സമാധാനമെത്രേ. നന്മ ധാരാളമുള്ള രാത്രിയായതിനാൽ അത് അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും സുരക്ഷിതമായതാണ്. പ്രഭാതോദയം വരെ, അതിൻ്റെ ആരംഭം സൂര്യാസ്തമയത്തോടെയും അവസാനം പ്രഭാതോദയം വരെയും ആയിരിക്കും. ഈ രാത്രിയുടെ മഹത്വത്തെ വിശദീകരിക്കുന്ന ധാരാളം നബിവചനങ്ങൾ വന്നിട്ടുണ്ട്. അത് റമളാനിലെ അവസാന 10-ൽ ഒറ്റയിട്ട രാവുകളിലാണ്. ഈ രാത്രി ലോകാവസാനം വരെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് റമളാനിലെ അവസാന 10-ൽ പള്ളിയിൽ ഇഹ്തികാഫ് ഇരിക്കുകയും ആരാധനകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നത്. അല്ലാഹു അഅലം.
1: പീസ് റേഡിയോ തഫ്സീർ സഅദിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. തൻസീൽ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത ഖുർആൻ കാരി സഅദ് അൽ ഗാമിദി സൂറത്തുദ്ദഹർ മുതൽ സൂറത്തുന്നാസ് വരെ പാരായണം ചെയ്യുന്നു.